ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:18. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 1, കൊല്ലവർഷം 1201 എടവം 8. 2026 മെയ് 22 വെള്ളിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എ മുഹമ്മദ് സലീം.
2: മതത്തിന്റെ അടിസ്ഥാനം രണ്ട് ഘടകങ്ങളിൽ വേർതിരിക്കാവുന്നതാണ്. ഒന്ന്, ദൈവത്തിനോടുള്ള കടമകൾ. രണ്ട്, ദൈവത്തിന്റെ സൃഷ്ടികളോടുള്ള കടമകൾ. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ദൈവത്തിനോടുള്ള കടമകൾ പൂർത്തിയാകുന്നത് അവന്റെ സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ നമസ്കാരം, നോമ്പ്, ഹജ്ജ് പോലുള്ള ആരാധനാ കർമ്മങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകൾ ഉള്ളതുപോലെ തന്നെ ഒരുപക്ഷെ അതിലും കൂടുതലായി സൃഷ്ടി സേവനത്തെക്കുറിച്ചുള്ള കൽപ്പനകളുള്ളത്. ഉദാഹരണമായി, അനാഥകളെ സംരക്ഷിക്കുക, അനാഥ കുട്ടികളെ ദത്തെടുക്കുക, അഗതികൾക്കും അതിഥികൾക്കും ആഹാരം നൽകുക, വഴിയാത്രക്കാരെ സഹായിക്കുക, അടിമകളെ മോചിപ്പിക്കുക, മാതാപിതാക്കളെ സേവിക്കുക, കുട്ടികളോട് കരുണ കാണിക്കുക, രോഗിയെ സന്ദർശിക്കുക, അവരെ സഹായിക്കുക, അയൽവാസിയോട് നല്ല നിലയിൽ വർത്തിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, സദസ്സിൽ പ്രായമുള്ളവരെ ആദരിച്ച് ഇരിപ്പിടം നൽകുക, പാവപ്പെട്ടവനെ സഹായിക്കുക, കടബാധ്യതയുള്ളവനെ സഹായിക്കുക, വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പരസ്പരം പുഞ്ചിരിക്കുക, സമാധാനത്തിൻ്റെ അഭിവാദ്യം ചെയ്യുക, ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുക, ഭർത്താവിനെ അനുസരിക്കുക, സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുക. ഇതുപോലെ തന്നെ പട്ടി പൂച്ച പോലുള്ള വളർത്തു മൃഗങ്ങളോട് പ്രത്യേകിച്ചും കരുണ കാണിക്കുക, അവർക്കും ആവശ്യമായ ഭക്ഷണം നൽകുക. വിശന്ന് ദാഹിച്ചു വലഞ്ഞ് മണ്ണ് കപ്പുന്ന ഒരു പട്ടിക്ക് തൻ്റെ ഷൂസിൽ വള്ളികെട്ടി വെള്ളം കോരിക്കൊടുത്ത് ദാഹം ശമിപ്പിച്ച ദുർമാർഗിയായ ഒരു സ്ത്രീ സ്വർഗാവകാശിയെന്ന് പുണ്യപ്രവാചകൻ പ്രഖ്യാപിച്ചത് സൃഷ്ടി സേവനത്തിനുള്ള അംഗീകാരമായി നമുക്ക് കാണാം. ഹിറാഗുഹയിൽ നിന്നും ദൈവിക വെളിപാടിൻ്റെ പ്രഥമ വചനം സ്വീകരിച്ച് ഭയവിഹ്വലനായി വീട്ടിലേക്ക് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രിയപത്നി ആശ്വസിപ്പിച്ചത് ചരിത്രത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: തീർച്ചയായും ദൈവം താങ്കളെ കൈവെടിയില്ല. താങ്കൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു, അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണം നൽകുന്നു, അതിഥികൾക്ക് ആഹാരം നൽകുന്നു, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നു തുടങ്ങിയ പ്രവാചകന്റെ സൃഷ്ടി സേവനത്തിൻ്റെ മനോഹര ചിത്രങ്ങളാണ് പ്രിയപത്നി തൻ്റെ പ്രിയപ്പെട്ടവനെ ഓർമ്മിപ്പിച്ചത്. ചുരുക്കത്തിൽ, സൃഷ്ടികളോടുള്ള കടപ്പാട് വളരെ വലുതാണ്. ദൈവിക ബന്ധത്തിൽ പുരോഗതി പ്രാപിക്കുന്നതും സൃഷ്ടി സേവനത്തിൽ പുരോഗതി പ്രാപിക്കുമ്പോഴാണ്. വഴിയിൽ കിടക്കുന്ന മുള്ളെടുത്ത് മാറ്റുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് പുണ്യതിരുമേനി പഠിപ്പിച്ചത്. ബദർ യുദ്ധവേളയിൽ മുസ്ലീങ്ങൾ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് അരുവിയിൽ നിന്നും വെള്ളമെടുക്കാൻ വന്ന ശത്രുക്കളെ അനുചരന്മാർ തടഞ്ഞെന്നറിഞ്ഞപ്പോൾ അവരെ താക്കീത് ചെയ്ത് ശത്രുക്കൾക്ക് വെള്ളം കൊടുക്കാൻ പുണ്യതിരുമേനി കൽപ്പിച്ചത് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. മറ്റൊരിക്കൽ പ്രവാചകനെയും അനുയായികളെയും ക്രൂരമായി പീഡിപ്പിച്ച് മക്കയിൽ നിന്നും മാട്ടിയോടിച്ച ശത്രുക്കളായ മക്കക്കാർ ക്ഷാമം നേരിട്ട് പ്രയാസപ്പെടുന്നു എന്ന വാർത്ത പ്രവാചകന്റെ ചെവിയിലെത്തിയപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് മക്കക്കാർക്ക് എത്തിച്ചു കൊടുത്ത് സൃഷ്ടി സേവനത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് പുണ്യതിരുമേനി കാഴ്ചവെച്ചത്. സമസൃഷ്ടി സേവനത്തിൽ മതമോ ജാതിയോ അല്ല നോക്കേണ്ടത്, മനുഷ്യത്വമാണ്. മുറിവേറ്റ് കിടക്കുന്നത് ആരെന്ന് നോക്കിയല്ല അവന് സഹായിക്കേണ്ടത്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് തന്നെയാണ്. അയൽവാസി വിശന്നു പൊരിയുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അയൽവാസിയുടെ ജാതിയും മതവും നോക്കാൻ പറഞ്ഞില്ല. നമസ്കരിച്ച് നിൽക്കുന്നൊരുവൻ ആരെങ്കിലും പ്രയാസപ്പെട്ട് സഹായത്തിനായി വിളിച്ചുകൂവുന്ന ശബ്ദം കേട്ടാൽ നമസ്കാരം ഉപേക്ഷിച്ച് അവനെ സഹായിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സമസൃഷ്ടി സേവനത്തിൻ്റെ പ്രാധാന്യമാണ് ഇത് പഠിപ്പിക്കുന്നത്.
1: പി എ മുഹമ്മദ് സലീം തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കോഴിക്കോട് ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ കാവ്യാഞ്ജലി. ഇന്നീ പരിപാടിയിൽ ഉള്ളൂരിന്റെ പൂമ്പാറ്റയോട് എന്ന കവിത, ആലാപനം മൃദുല. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ, സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം, കെരിയക്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഗാന്ധിമാർഗം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫെ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണ മലരുകൾ. 9:30 ഇശൽമാല. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡുവെറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 8 മണിക്കും 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ദഫ്മുട്ട്, പി വി നജീബ് കോട്ടയ്ക്കലും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, ഉയിരും ഉർവരതയും, ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി, രണ്ടാമൂഴത്തിലൂടെ ചിത്രീകരണം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സാഹിത്യരംഗം. ഈ പരിപാടിയിൽ പുസ്തകാവലോകനം, അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തെ KS വെങ്കിടാചലം അവലോകനം ചെയ്യുന്നു. തുടർന്ന് KP സുധീരയുടെ കഥ ഒറ്റനാളത്തെ വിജയി, കെ രതീഷിന്റെ കവിതകൾ. 10 മണിക്ക് ആയാങ്കുടി മണിയുടെ സംഗീത കച്ചേരി. വയലിൻ EP രമേശ്, മൃദംഗം കലാമണ്ഡലം S ഷൈജു. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ഇന്ന് മഹാകവി ഉള്ളൂരിന്റെ പൂമ്പാറ്റയോട് എന്ന കവിത ആലപിക്കുന്നത് മൃദുല.
1: ചിത്രപദംഗമേ നിന്നെ കണ്ടെൻ ചിത്തം.

0: പറന്നേ കാന്ത സന്തോഷമേന്തി. നീ വിളയാടുന്നു ധന്യൻ, നിന്റെ ജീവിതം ഹ്രസ്വമായാലും.
1: നിങ്ങൾ കേട്ടത് മഹാകവി ഉള്ളൂരിന്റെ പൂമ്പാറ്റയോട് എന്ന കവിത. ആലപിച്ചത് മൃദുല.
2: കാവ്യാഞ്ജലി.
3: പ്രഭാതഗീതം. ആദ്യം കേൾക്കാം കാരുണ്യം കാരുണ്യം ചൊരിയണേ എന്ന കവിത. ക്ഷമിക്കണം, ആദ്യം കേൾക്കാം കാരുണ്യം.

0: കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വൻ ജനകീയ പ്രക്ഷോഭത്തിനിടയാക്കിയ സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽവേ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതുതായി അധികാരമേറ്റ യു ഡി എഫ് സർക്കാർ. കെറെയിലിനായി ഭൂമി ഏറ്റെടുക്കാനായി പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാനും പുതിയ സർക്കാരിൻ്റെ രണ്ടാമത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സാമ്പത്തികമായും പാരിസ്ഥിതികമായും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്ന പദ്ധതി ഉപേക്ഷിക്കുകയാണെന്നും കേരളത്തിന് ഇണങ്ങുന്ന അതിവേഗ റെയിൽ പദ്ധതിക്കായി വിശദമായ പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്കായി സർവേ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ അതിനെതിരായി സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരുന്നു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്ത് വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ ഉടമസ്ഥർക്ക് ആ ഭൂമി കൈമാറ്റം ചെയ്യാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ബാങ്കിൽ വെച്ച് വായ്പ എടുക്കാനോ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പുതിയ തീരുമാനത്തോടെ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. കേരളയിൽ ജനകീയ പ്രതിരോധ സമിതി കോഴിക്കോട് ജില്ലാ ചെയർമാൻ ടി ടി ഇസ്മയിൽ.
1: സിൽവർ ലൈൻ എതിരെയുള്ള സമരം ആദ്യമായി ആരംഭിച്ചത് എന്റെ ഗ്രാമത്തിൽ കോഴിക്കോട് ജില്ലയിലെ കാട്ടിലപ്പിടി എന്ന പ്രദേശത്താണ്. അവിടെ എന്റെ അടുത്ത വീട്ടുകാര് കുടുംബാംഗങ്ങള് ഓരപ്പുഴയിൽ നിന്ന് പൂക്കാട് വരെയുള്ള ചേമഞ്ചേരി പഞ്ചായത്തിലെ 122 കുടുംബാംഗങ്ങൾ ഇതിന്റെ അലൈൻമെന്റ് ഏരിയയിൽ വരുന്ന ആളുകളുടെ കഷ്ടപ്പാടും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങള് 2020 ജൂലൈ 17 ആദ്യ മീറ്റിംഗ് നടത്തുകയും 2020 ഒക്ടോബർ 2 മുതൽ കേരളയിൽ പദ്ധതി യു ഡി എഫ് ഗവൺമെന്റ് ഉപേക്ഷിക്കുന്നവരെ കേരളത്തിലെ ഏറ്റവും ദീർഘകാല സമരം നടന്ന പ്രദേശമാണ് കട്ടിലപ്പിടിക. ഇതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിൽ 2022 മാർച്ച് 17 സമരം ആരംഭിക്കുകയുണ്ടായി. ഈ സമരങ്ങൾ യഥാർത്ഥത്തിൽ കുടിയൊഴിക്കപ്പെടുന്ന ബലഹീനരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ സമരമായിട്ട് പരിണമിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കേരളയിൽ നിന്ന് പദ്ധതി കേരളത്തിന്റെ സമ്പൽ സമൃദ്ധിയെ അപകടപ്പെടുത്തുന്നതും പരിസ്ഥിതിയെ തകർക്കുന്നതും സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് സൃഷ്ടിക്കുന്നതുമാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം വീക്ഷിക്കാൻ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും സമരഭടന്മാരും അതിന് തയ്യാറാകുകയുണ്ടായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ വിഷയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും ഭൂമിയുടെ പ്രത്യേകിച്ച് ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള അവസ്ഥയും ഈ പദ്ധതി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുമെന്ന് അവർ വിലയിരുത്തി. അതാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഠനം ഇത് സംബന്ധമായിട്ട് നടന്നത്. കേരളയിൽ പദ്ധതി എന്നുള്ളത് അതിവേഗ റെയിലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിവേഗ റെയിൽ അനിവാര്യമാണ്. എന്നാൽ അത് ലക്ഷക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടും പ്രകൃതിയുടെ ഹൃദയ താളത്തെ തകർത്തുകൊണ്ടും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സമരക്കാർ ഏറ്റുപിടിച്ച ഏറ്റവും വലിയ മുദ്രാവാക്യം. ഭരണകൂടം ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ അവഗണനയും അവജ്ഞയുമാണ് ഈ സമരത്തോട് പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ സമരം വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകർന്നത് കേരളത്തിലെ പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിന്റെ ഇച്ഛാശക്തിയുടെ ബലത്തിലാണ് ഒരു സമരത്തെ ഇന്ന് വിജയിപ്പിച്ചു നിർത്താൻ സമരക്കാർക്ക് കഴിഞ്ഞത്. ഇനിയും സർക്കാരുകൾ ഇത്തരത്തിലുള്ള ദുരന്ത പദ്ധതികൾ കൊണ്ടുവരാൻ അതിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്താനുള്ള ശക്തി ആവാഹിച്ചെടുക്കുന്ന ഒരു സമരമാണ് കേരളയിൽ വിരുദ്ധ സമരം എന്ന് കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു.
0: പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പുറമേ പ്രായോഗികമായും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് ഗുണകരമല്ല എന്നതിനാലാണ് പദ്ധതിക്കെതിരെ വ്യാപകമായി എതിർപ്പുകൾ ഉയർന്നു വന്നത്. വികസനം എന്ന ഒറ്റ മറുപടി കൊണ്ട് തൃപ്തരാകാൻ പ്രതിഷേധക്കാർ തയ്യാറായിരുന്നില്ല. പദ്ധതി റദ്ദാക്കിയതോടെ 10,000-ത്തോളം സ്ഥലമുടമകൾക്കാണ് ആശ്വാസമായത് എന്ന് അഭിപ്രായപ്പെടുന്നു പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ.
2: കേരളത്തിൽ ഒരു അതിവേഗ റെയിൽ വേണം എന്ന ആവശ്യം പുതിയതല്ല. പക്ഷേ അത് കേരളയിൽ സിൽവർ ലൈൻ എന്ന രൂപത്തിൽ വന്നപ്പോൾ നമ്മളൊരു

0: ആവശ്യമുണ്ട് എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ആവശ്യം നിറവേറ്റാൻ പറ്റില്ല. ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നതിൽ തന്നെ സർക്കാർ വല്ലാതെ മടിച്ചു. അവസാനം നിയമസഭയിൽ കൂടിയാണ് അതിന്റെ ഡി ടി ആർ നമുക്ക് കിട്ടിയത്, മറ്റത് ഭാഗികമായ കിട്ടിയത്. ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് വായിച്ചതോടുകൂടി എല്ലാവർക്കും മനസ്സിലായത് അപ്രായോഗികമാണ്. ഇത് സാമ്പത്തികമായി വലിയ ദുരന്തമാകും. കാരണം 63,000 കോടി എന്ന് അതിൽ പറഞ്ഞാൽ അത് നടപ്പായി വരുമ്പോഴേക്കും എന്തായാലും അതിന്റെ 4 ഇരട്ടിയെങ്കിലും. മുംബൈ അഹമ്മദാബാദ് ലൈൻ പോലും ഇപ്പോൾ 12 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അത് കമ്മീഷൻ ചെയ്യുന്നു വൈകുന്നത്. അത് കേരളത്തിന്റെ സമ്പദ്ഗതിക്ക് താങ്ങാൻ പറ്റില്ല, അതിന്റെ ചാർജ് മനുഷ്യന് താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ വന്ദേ ഭാരത് പോലും വേണ്ടത്ര ആളുകൾ കയറാതെ ഇരിക്കുകയാണ്, പ്രോഫിറ്റബിൾ അല്ല. രണ്ടാമത് അതിന്റെ പാരിസ്ഥിതികമാണ്. 2018 അതിനുശേഷവും ഉണ്ടായ പ്രളയവും അതുപോലെ ഉരുൾപൊട്ടലും അടക്കം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ നീരൊഴുക്കിന് ഒരു തടസ്സവും വരാൻ പാടില്ല എന്ന് സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ദേശീയപാതയുടെ അനുഭവങ്ങളുണ്ട്. എവിടെയൊക്കെ ദേശീയപാത മതിൽ പോലെ കെട്ടിപ്പോക്കിയോ അവിടെയൊക്കെ ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മഴ തുടങ്ങും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ മതിൽ പോലെ 300 കിലോമീറ്റർ 12 മീറ്റർ വരെ ഉയരത്തിൽ കെട്ടി ഒരു സംഗതി ഉണ്ടാക്കിയാൽ അത് നിലനിൽക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ വിഷയം അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതമാണ്. തീർച്ചയായും അത് 10,000-ത്തിലധികം കുടുംബങ്ങളെ കുടിയൊഴിക്കും. കേരളത്തിൽ കുടിയൊഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ദുരന്തമാണ്. കുറച്ച് പൈസ കൊടുക്കും എന്നിവർ പറഞ്ഞാലും പൈസ കിട്ടിയുകൊണ്ട് മാത്രം ഈ 10,000 കുടുംബങ്ങൾക്ക് പുനരധിവാസമൊന്നും സാധ്യമാവില്ല. യഥാർത്ഥത്തിൽ സാമൂഹ്യമായും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യമായി യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല എന്നുള്ള വിഷയങ്ങൾ വന്നപ്പോഴാണ് ജനങ്ങൾ അതിനെ എതിർത്തത്. കുടിയൊഴിക്കപ്പെടുന്നവർ മാത്രമല്ല, കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിവിധ വിഭാഗം ജനങ്ങൾ അതിനെതിരായി നിന്നു. ഈ മൂന്ന് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പക്ഷേ അതിനെ ഗവൺമെന്റ് നേരിട്ടത് യുക്തിപരമായിരുന്നില്ല. വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞ് മഞ്ഞക്കുത്തി അടിച്ചാൽ പിന്നെ നമ്മുടെ ഭൂമി നമുക്ക് സ്വന്തമല്ല, അത് വിൽക്കാൻ പറ്റില്ല, ലീസ് വയ്ക്കാൻ പറ്റില്ല, അവിടെ വീട് വയ്ക്കാൻ പറ്റില്ല, വീടുള്ളത് പുതുക്കി പണിയാൻ പറ്റില്ല, ഇങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികളുണ്ട് ഈ നോട്ടിഫിക്കേഷൻ കിടക്കുന്നിടത്തോളം. അപ്പോഴാണ് സാധാരണ വീട്ടമ്മമാർ, ഞങ്ങളൊക്കെ അതിന്റെ ഒരു ഒരു ഘട്ടത്തിലാണ് നിന്നത്, സാധാരണ വീട്ടമ്മമാർ വന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോട് വലിയ ആളുകളോട് മുഖ്യമന്ത്രിയോട് അടക്കം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുത്തരമില്ല. വികസനം എന്നൊറ്റ വാക്കുകൊണ്ട്, വേഗമെത്തണം എന്നൊറ്റ വാക്കുകൊണ്ട് മറുപടി പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കില്ല. അതിനെതിരെ വലിയ സമരം വരികയും ആ സമരത്തിൽ പ്രതിപക്ഷത്തിനടക്കം പങ്കെടുക്കേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ സമരം വളർന്നു വലുതാവുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാതെ വരികയും അത് തടസ്സപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പദ്ധതി നിന്നുപോയത്. അപ്പോൾ ഈ ആവശ്യം പ്രതിപക്ഷത്തിന് മുമ്പിൽ ശക്തമായി ഉണ്ടാവുകയും പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഇത് റദ്ദാക്കുമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഉറപ്പാണ് അവർ അധികാരത്തിൽ വന്ന് 2-3 ദിവസത്തിനകത്ത് പാലിച്ചത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, ഒന്ന്, ഈ പാവപ്പെട്ട മനുഷ്യർക്ക്, 10,000-ത്തിലധികം കുടുംബങ്ങൾക്ക് തങ്ങളുടെ ഭൂമി തങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ലോൺ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുകയോ ചെയ്യില്ല. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ജനങ്ങളെ സന്തോഷിപ്പിച്ച ഒരു കാര്യം.
1: പട്ടണങ്ങളുടെ ശൃംഖലയായ കേരളത്തെ ലോകത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ. എന്നാൽ മുതൽ മുടക്കിനനുസരിച്ചുള്ള നേട്ടം കേരളത്തിന് ഉണ്ടാകും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചെങ്കിലും അതിവേഗ റെയിൽപാത എന്ന കേരളത്തിന്റെ ആവശ്യം നിറവേറ്റാൻ പുതിയ സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ഡക്കാൻ ക്രോണിക്കിൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ജെ ജേക്കബ്.
2: കേരളം ശരിക്കും പട്ടണങ്ങളുടെ ഒരു ശൃംഖലയാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് കേരളത്തിൽ യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവുമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഈ സിൽവർ ലൈൻ എന്ന് പറയുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പ്രോജക്ട് വരുന്നത്. അത് ശരിക്കും വേണ്ടതുപോലെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജനങ്ങൾ അംഗീകരിക്കുമായിരുന്ന ഒരു പദ്ധതിയായിരുന്നു. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ പെട്ടെന്ന് ഉത്തര കേരളത്തെ വളരെ പെട്ടെന്ന് ലോകത്തിലേക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടത് മാറിയാണ്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് ഉണ്ട്, ഒരു മെട്രോ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തര കേരളവും ബാക്കിയുള്ള ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ പെട്ടെന്ന് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ വരുന്ന ആൾക്ക് കാസർഗോഡിലേക്ക് ഒന്ന് പോയിട്ട് വരണമെങ്കിൽ വളരെ എളുപ്പം പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ ശരിക്കും സമഗ്രമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പദ്ധതി തന്നെ ആയിരുന്നു സിൽവർ ലൈൻ എന്നുള്ളതാണ് എന്റെ ധാരണ. പക്ഷെ അത് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യണം. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പഴയ കണക്കനുസരിച്ച് 65,000 കോടി രൂപ മറ്റേ വേണ്ടിവരും. അത് അത്രയും വലിയ പണം മുടക്കുമ്പം നമുക്ക് അതുകൊണ്ട് തിരിച്ചു കിട്ടുന്ന യാത്രാ സൗകര്യം മാത്രം പോരല്ലോ, യാത്ര ചെയ്യുന്നതിനാണ് കൂടുതൽ തൊഴിലുകൾ ഉണ്ടാകണം, നിക്ഷേപങ്ങൾ ഉണ്ടാകണം. അപ്പൊ ആ ഭാഗം കൂടി കണക്കാക്കി. ഇപ്പൊ ഞാൻ മലബാർ ഭാഗത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അവിടുത്തെ ടൂറിസം പൊട്ടൻഷ്യലിന്റെ ഒരു 10% എങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവിടെ വലിയ നിക്ഷേപങ്ങൾ വരുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിരുന്നു. അങ്ങനെ നാടിനെ ഓപ്പണപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് നാട്ടിലെ ഏത് രണ്ട് നഗരങ്ങൾ ഇപ്പം കൊച്ചിയിൽ താമസിക്കുന്നവരൊക്കെ ചാലക്കുടി വരെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ തൃശ്ശൂർ വരെ പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് വരെ പോകണമെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രെയിൻ ടിക്കറ്റ് ചെയ്ത് പോകുക എന്നുള്ള വലിയ പണിയാണ്. അതേസമയം നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോകുന്നവരെ നമ്മൾ കയറുന്നു, വൃത്തിയുള്ള ഒരു കോച്ചിൽ കയറി നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതും അതൊരു ഗംഭീര പരിപാടി.

0: ായിട്ടുണ്ടായിരുന്നേനെ. പക്ഷെ അത് വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം അതിന്റെ പണത്തിന്റെ ഇടപാട്. അതിൽ കൂടുതൽ കേന്ദ്ര സർക്കാർ കൂടി പണം മുടക്കിയെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു പ്രോജക്ട് സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. കാരണം ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകൾക്ക് കേന്ദ്ര സർക്കാർ വലിയ തോതിൽ പണം രാജ്യത്തെല്ലായിടത്തും മുടക്കുന്നുണ്ട്. അപ്പൊ അത് കേന്ദ്ര സർക്കാരും കൂടി പണം കൊടുത്തെങ്കിൽ മാത്രമേ ആ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം എനിക്ക് തോന്നുന്നു സർക്കാർ ഇത് സ്ക്രാപ്പ് ചെയ്തിട്ട് പുതിയൊരു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ നമുക്ക് ഇതിന്റെ ആവശ്യത്തെക്കുറിച്ച് പുതിയ സർക്കാരിന് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഒരു തോന്നൽ ഇതിനെന്തായാലും വലിയ പണം മുടക്ക് വേണ്ടിവരും. ഇതിന്റെ അകത്ത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ പുതിയ ടെക്നോളജി അനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. എന്തായാലും കേരളത്തിന് ഒരു അതിവേഗ റെയിൽപാത ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. കേരളം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പട്ടണങ്ങളുടെ ശൃംഖലയായ സ്ഥിതിക്ക് എന്റെ ഒരു ആഗ്രഹം എന്നുള്ളത് പുതിയ സർക്കാർ എത്രയും വേഗം അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായ പദ്ധതി സ്ക്രാപ്പ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് കൂടി പഠിച്ചിട്ട് അടുത്ത പദ്ധതിയിലേക്ക് സർക്കാർ പോകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ.
1: തെക്ക് നിന്ന് വടക്കോട്ടും തിരിച്ചും അതിവേഗം യാത്ര ചെയ്യാവുന്ന ഒരു റെയിൽപാത കേരളത്തിന് അനിവാര്യം തന്നെയാണ്. എന്നാൽ അത് കേരളത്തിന്റെ അസന്തുലിതവും ദുർബലവുമായ പരിസ്ഥിതിക്ക് താങ്ങാനാവുന്നതായിരിക്കണം. ഒപ്പം സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതും ഭൂമി വിട്ടുകൊടുക്കുന്നവരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതും ആവുകയും അരുത്. കേരളത്തിന് തികച്ചും അനുയോജ്യമായ ഒരു അതിവേഗ പാതയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം ഫഹദ് റാസ.

ചുറ്റുവട്ടം. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് പ്രദർശനം രാവിലെ 11 മണിക്ക്. ജി ഐ ടി ഇ നടക്കാവിൽ നന്മ സംഘടിപ്പിക്കുന്ന അവധിക്കാല ബാലയരങ്ങ് കലാക്യാമ്പ് രാവിലെ 9:30. വേദി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 മണിക്ക് ബച്ചു ചെറുവാടിയുടെ ഡോക്യുമെന്ററി ഫിലിം സൈലന്റ് സോൾസിന്റെ പ്രദർശനം.

0: ചുറ്റുവട്ടം. ട്രെയിൻ സമയം 7:37 യഷൻപൂരിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എക്സ്പ്രസ് 3:30 8:07 നേത്രാവതി എക്സ്പ്രസ് 1:20 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: രേഖൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: രേഖൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൗലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൗലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ രണ്ട് നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവെക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൗലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPGയുടെ ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസി

0: പ്രതികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 5,00,000 രൂപയുടേതാണ് പോളിസി. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതിഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് TV, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 runs തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 runs വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 runsന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇൻ്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവെച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
1: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇൻ്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇൻ്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് സാധിക്കും.
0: രാജ്യത്ത് 16th ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ ഉള്ള ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം ചരിത്രാന്വേഷികളുടെ ഇഷ്ടത്താവളമാണ്. മലബാർ പൈതൃകത്തിന്റെ സംസ്കാരത്തിന്റെ വിനിമയ ഇടം കൂടിയാക്കി ആ സ്ഥലത്തെ മാറ്റിയെടുക്കാൻ പ്രയത്നിച്ചത് ഇപ്പോഴത്തെ മ്യൂസിയം സൂപ്രണ്ട് പ്രിയരാജൻ PS ആണ്. ഈ നഗരത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം അതിന് മുതിർന്നത്. വിരുന്നുകാരെ ഹൃദയത്തിൽ കുടിയിരുത്തുന്ന നഗരത്തിനുള്ള ആദരം, ഉപാധികളില്ലാത്ത തുറന്ന സൗഹൃദത്തിന്റെ ഊഷ്മളത മുറ്റിനിൽക്കുന്നു ഈ വാക്കുകളിൽ. പ്രിയരാജൻ PS.
2: ഇത് പലപ്പോഴും ഈ നാട് എവിടെയാണെന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പറച്ചു പോയിട്ടുണ്ട്. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടോ എന്ന് എപ്പോഴും അങ്ങനെ ആലോചിക്കും. കാരണം മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയ മുതലാണ് അയാൾക്കൊരു നാടുള്ളൂ. മറ്റേത് മനുഷ്യനിങ്ങനെ സഞ്ചരിക്കുകയാണ്, അയാളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആവശ്യം വരുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ തങ്ങുന്നു. ആ തങ്ങുന്ന ഇടങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടുകളാണ്. നമ്മളൊരു പ്രത്യേക ഏരിയയിൽ തമ്പടിച്ച് സ്ഥിരമായിട്ട് അവിടെ വാസം തുടങ്ങുന്ന അന്ന് മുതലാണ് മനുഷ്യനൊരു ദേശക്കാരനായിട്ട് മാറുന്നത്. ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ അമ്മയുടെ സഹോദരി, ഇവരൊക്കെ റെയിൽവേ ജീവനക്കാരായിരുന്നു. കോഴിക്കോട് റെയിൽവേ കോളനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണവുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട രണ്ട് എലമെൻറ്റുകളാണ്. ബ്രിട്ടീഷുകാർ 1888 ആണ് കോഴിക്കോട് റെയിൽവേ ആരംഭിക്കുന്നത്. അപ്പം അന്ന് മുതൽ അവിടെയുള്ള ഈ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകൾ, റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ ഇങ്ങനെ കോഴിക്കോട് ഉണ്ടാവുന്നുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ റെയിൽവേ സർവീസിലുണ്ട്. ഞാൻ ജനിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ, അവിടെയാണ് എൻ്റെ ജനനം. അപ്പോൾ ഈ കോട്ടപ്പറമ്പ് എന്ന് പറയുന്ന സത്യത്തിൽ സാമൂതിരിയുടെ കൊട്ടാര സമുച്ചയമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കോട്ട ഉള്ള സ്ഥലമാണ്. കോട്ടക്കിടങ്ങും ഒക്കെയുള്ള തളിക്ഷേത്രം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മുതലക്കുളം വഴി അങ്ങനെ ബീച്ച് സൈഡിൽ കൂടെയൊക്കെ വരുന്ന സാമൂതിരിയുടെ വിപുലമായ ആ കൊട്ടാര സമുച്ചയമുള്ള ഏരിയയാണ് ഈ കോട്ടപ്പറമ്പ്. എനിവേ, കോഴിക്കോട് ജനിച്ചു, പ്രീഡിഗ്രി വരെ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കോഴിക്കോടൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോഴിക്കോടൻ സംസ്കാരം അന്ന് മുതൽ എന്നെ ആവേശിച്ചിട്ടുണ്ട് എന്ന് പറയാം. എൻ്റെ അച്ഛൻ്റെ നാട് എടപ്പാളാണ്, വള്ളുവനാടൻ പ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴും ഈ കോഴിക്കോടൻ ഐഡൻറ്റിറ്റി അന്നും ഇന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ വർഷങ്ങളോളം തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീടൊരു അവസരത്തിൽ കോഴിക്കോട്ടേക്ക് തിരിച്ചു വരാൻ ഒരവസരം കിട്ടിയപ്പോൾ അത് ഒരു ബാല്യത്തിലേക്കുള്ള ഒരു തിരിച്ചുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് സന്തോഷത്തോടെ, വളരെ ആവേശത്തോടെ ഏറ്റെടുക്കുകയും തിരിച്ചു വന്നിട്ട് എനിക്ക് കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൻ്റെ ചാർജായിരുന്നു കിട്ടിയിരുന്നത്. അവിടെ ഈ പറയുന്നത് പോലെ ഒരു കൊളോണിയൽ ഓർമ്മകളും ഹെറിറ്റേജ് സ്റ്റഡീസും എല്ലാം വരുന്ന ഒരു മ്യൂസിയം ക്യാമ്പസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ആ ഓർമ്മകളുടെയൊക്കെ ഒരു ഗുണകരമായ ഒരു പര്യവസാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആർട്ട് ഗാലറി കൃഷ്ണമേനോൻ മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്. കൃഷ്ണമേനോനെ അറിയാലോ, സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു, ആദ്യത്തെ പ്രതിരോധ മന്ത്രി. കല്ലായിൻ്റെ അടുത്തുള്ള പന്നിയങ്ങരയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. തലശ്ശേരിയിലൊക്കെയാണ് ഇവരുടെ പിന്നെ കുടുംബമുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം സർക്കാരിന് കിട്ടിയിട്ടുള്ള കുറേ വസ്തുക്കൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത്, ഇത്തരത്തിലുള്ള ഒരുപാട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ വെച്ച്

0: ഇട്ട് അദ്ദേഹത്തിൻ്റെ സ്മൃതിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മൃതി മ്യൂസിയമാണ് കൃഷ്ണമേനോൻ മ്യൂസിയം. അതേസമയം മറ്റൊരു ഐറണി എന്ന് പറയുന്നത് ഇതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ആയിരുന്നു എന്നുള്ളതാണ്, ഈ കെട്ടിടം. അപ്പോൾ ആരാണോ ഇന്ത്യയെ ബന്ദിയാക്കി വച്ചിരുന്നത്, അവരുടെ ഒരു ഒഫീഷ്യൽ കെട്ടിടത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സമരം ചെയ്ത ഇന്ത്യയുടെ ഒരു സമുന്നത സമര സേനാനിയുടെ ഓർമ്മയ്ക്കായിട്ടൊരു മ്യൂസിയം. ആ ഐറണി വളരെ മനോഹരമാണ് ശരിക്കും. പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല, ഈ മ്യൂസിയത്തിൽ സന്ദർശകരൊക്കെ വളരെ പരിമിതമായ വളരെയധികം വളരെ കുറച്ച് പേര് മാത്രം വരുന്നൊരു കാലഘട്ടത്തിൽ കൃഷ്ണമേനോൻ മ്യൂസിയം ടൗണിലേക്ക് മാറ്റിക്കൂടെ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കൊടുത്ത മറുപടിയും അതാണ്, ഈ ഐറണി ഇത്രമേൽ ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലമില്ല. അതൊരു ഒരു കൊളോണിയൽ ബംഗ്ലാവും അവർ പോയതിന് ശേഷം ആ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഓർമ്മയ്ക്കായിട്ടൊരു മ്യൂസിയം. അങ്ങനെ എന്തായാലും ഇതിന് പല മാനങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരെന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഒന്ന്, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ കെട്ടിടത്തോട് ചേർന്നിട്ടുള്ളൊരു ക്യാമ്പസാണ്. ആ ക്യാമ്പസ് ഇന്ന് ഒരു ബയോ ക്യാമ്പസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മനോഹരമായ ശലഭ ഗാർഡൻ ഉണ്ട്, ഒരു പൂമ്പാറ്റത്തോട്ടം ബട്ടർഫ്ലൈ ഗാർഡൻ ഇവിടെയുണ്ട്. അതിലൂടെ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രകൃതിയോട് ഒരു ആരാധനയും ഇഷ്ടവും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ആവശ്യകതയൊക്കെ ആരും പറയാതെ തന്നെ ഏതൊരു സന്ദർശകരിലും അന്തർലീനമായി പോകുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതിയോടുള്ള ഇഷ്ടവും ആരാധനയൊക്കെ എങ്ങനെ ഒരാളിൽ സജീവമാക്കാം എന്നുള്ളതാണ് ഈ മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മ്യൂസിയങ്ങൾ എപ്പോഴും നോക്കുന്നത് ചരിത്രത്തിലേക്കും പൈതൃകത്തിലേക്കും നമ്മുടെ ഓർമ്മകളെ എങ്ങനെ സംരക്ഷിച്ച് നിർത്തണം എന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അനിവാര്യതകളിലേക്കൊക്കെയാണ്.
1: നഗരവേ നന്ദി.
0: ഞാൻ 2016 ഡിസംബറിലാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വായന ഒരു ഹോബിയല്ല, അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ടുണ്ടായി വന്നിട്ടുള്ള ചില ബോധ്യങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, വളരെ ജനാധിപത്യപരമായി, കഴിയുന്നത്ര ജനാധിപത്യപരമായി ആകണം അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. വളരെ വെല്ലുവിളി നിറഞ്ഞൊരു ചിന്താഗതിയാണ്. പ്രത്യേകിച്ചും ഇന്നും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജനാധിപത്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അല്ലാതിരിക്കാൻ പരമാവധി സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പണിയെടുക്കുക എന്നുള്ളതൊരു ദൗത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എപ്പോൾ ഫലവത്താവും എന്നറിയാൻ പറ്റില്ല. നമ്മളൊക്കെ അത് പണിയെടുത്തുകൊണ്ടേയിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് കഴിയുന്നത്ര ജനാധിപത്യപരമായിട്ട് ഈ സിസ്റ്റം പുലരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതൊരു വ്യക്തിയുടെ ഒരു ആയുസിനകത്തല്ല അതൊന്നും നിൽക്കുന്നത്. എത്രയോ ആളുകൾ പണിയെടുക്കേണ്ടി വരും, എത്രയോ നൂറ്റാണ്ടുകൾ ചിലപ്പം പിന്നിട്ട് പോകേണ്ടി വരും, പക്ഷെ അതാണ് വഴി, അതാണ് ഭാവി. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഞാനിവിടെ വരുന്നത്. വരുമ്പം മ്യൂസിയം കെട്ടിടം ഇവിടെ ഉണ്ട്, ഈ വളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പഴയ കാല മ്യൂസിയങ്ങൾ, അതായത് സാമ്പ്രദായിക മ്യൂസിയങ്ങൾ എന്ന് നമ്മൾ പറയുന്ന മ്യൂസിയങ്ങളുടെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നതും അത് കാഴ്ചയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സാധനമാണ്. ഏത് മ്യൂസിയം ആണെങ്കിലും, എത്ര പ്രസിദ്ധമായ മ്യൂസിയങ്ങളാണെങ്കിലും, സന്ദർശകർ വരുന്നു, കാണുന്നു, തിരിച്ചു പോകുന്നു. അതേ സന്ദർശകരോ മറ്റാരെങ്കിലോ വീണ്ടും വരുന്നു, അതേ സാധനങ്ങൾ തന്നെ കാണുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ കാഴ്ചയല്ലാതെ മറ്റൊരു സംവേദന രൂപം അവിടെ ഇല്ല. നമ്മൾ കടപ്പുറത്ത് പോകുമ്പോഴെങ്ങനെയാണ്, നിങ്ങൾ കടൽ കാണാൻ മാത്രമല്ല കടപ്പുറത്ത് പോകുന്നത്, കുറേ പേര് കടൽ കാണാൻ കടപ്പുറത്ത് പോകുന്നു, ചിലരെ ആരെയോ കാത്തിരിക്കുകയാണ് കടപ്പുറത്ത്, മറ്റു ചിലർ അവരുടെ അസ്വസ്ഥതകൾ ഒന്ന് മാറാൻ വേണ്ടി മാറിയിരിക്കുന്നതാണ് കടപ്പുറത്ത്. വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകൾ ഒരേ സാധനം തന്നെ പ്രയോജനപ്പെടുത്തുന്നതാണ്. ഇതാണ് പൊതു ഇടം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലിനെ ആസ്വദിക്കും.

0: അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിയത്തിൽ കയറാം. പക്ഷെ നിങ്ങൾ മ്യൂസിയത്തിലേക്ക് വരുന്നത് മ്യൂസിയം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല. ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പൊതു ഇട നിർമ്മിതി. അങ്ങനെ ഒരു പൊതു ഇട നിർമ്മിതിക്കാണ് സത്യത്തിൽ ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. ഒരു സ്ഥലവും ഒരു സാധനവും ഒരു വസ്തുവും അതുമാത്രമല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. നമ്മൾ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചിന്തയും ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ദിശാബോധവും നമ്മളിൽ തന്നെ വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വർത്തമാനകാലത്ത് പ്രയോജനകരമായ ഭൂതകാലത്ത് കുറേ സാധനങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത്. ഈ മ്യൂസിയം ഉദ്യോഗസ്ഥരോ ഞാനോ ചേർന്ന് നിർമ്മിക്കുന്നതല്ല. ഇവിടം വരുന്ന അസംഖ്യം സന്ദർശകരിൽ നിന്ന് അഭിപ്രായം എടുക്കുന്നുണ്ട്. ചിലതൊക്കെ അവർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഇത്തരത്തിൽ കഴിയുന്നത്ര സർഗാത്മകമാക്കിക്കൊണ്ട് കഴിയുന്നത്ര ഡെമോക്രാറ്റിക്കായിട്ട് തനിയെ ഉയർന്നു വന്നിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കലാകാരന്മാർ, പ്രത്യേകിച്ചും ഈ മീഡിയ രംഗത്തെ സിനിമാ രംഗത്തെ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ, ഇവരൊക്കെ അടങ്ങിയൊരു സമൂഹമാണ് കോഴിക്കോടിൻ്റേത്. പ്രശസ്ത സിനിമാ നടനായിട്ടുള്ള ജോയ് മാത്യു, അദ്ദേഹം നമ്മുടെ മ്യൂസിയം സന്ദർശിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരു ഒരു പ്രപ്പോസൽ ഇങ്ങനെ വെക്കുക, നമുക്കൊരു ഫിലിം ഫെസ്റ്റിവൽ ചെയ്താലോ. അപ്പം തുടക്കത്തിൽ അതിന് കുറച്ച് സാങ്കേതിക പ്രശ്നമുണ്ടായി, അനുമതിക്ക് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സെക്രട്ടറി തലത്തിലേക്ക് അതിനൊരു അനുമതി കിട്ടുകയും, ഞാനിപ്പോഴും നന്ദിയോടെ ഓർക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നുള്ള വേണു സാറ്, അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്ത് നമുക്കൊരു അനുമതിയൊക്കെ കിട്ടിയത്. ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിലെ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ ജോയ് മാത്യുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതിനുശേഷം ഫിലിം ഫെസ്റ്റിവലുകൾ ചെയ്യാൻ വേണ്ടി സർക്കാർ തന്നെ അനുമതി തരികയും അതിനൊക്കെ ഒരു ഫീസും സ്ട്രക്ചറൊക്കെ ആവുകയും പിന്നീട് നിരന്തരമായിട്ട് ഫെസ്റ്റിവലുകൾ ഇവിടെ നടക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു സർക്കാർ ഓഫീസിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു തിയേറ്റർ ഉണ്ടോയെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാമ്പസും കൂടെ ഇതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫെസ്റ്റിവലുകൾക്ക് ശേഷം മീറ്റ് ദ ഡയറക്ടർ പോലുള്ള അത്രയും സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് പിന്നീട് ക്യാമ്പസിലാണ്. എനിക്ക് തോന്നുന്നു ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ, കലാകാരന്മാരും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സൊക്കെ ഈ സ്ഥലം ഇഷ്ടപ്പെടാനുള്ളൊരു പ്രധാന കാരണം ഇതിൻ്റെ ക്യാമ്പസ് തന്നെയാണ്. തിയേറ്ററും അതിനോട് ചേർന്നൊരു ക്യാമ്പസും ഒക്കെയാണ് ഇതിനൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോഴിക്കോട് തിരിച്ച് വരാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് സത്യത്തിൽ കോഴിക്കോടിൻ്റെ ഒരു, കോഴിക്കോട് ജനിച്ചു വളർന്ന ഒരാളാണെങ്കിലും ഹിസ്റ്റോറിക്കലി കൾച്ചറലി എന്താണ് കോഴിക്കോടെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഇവിടെ വന്നതിന് ശേഷം ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ കുറേ കൂടെ നന്നായി ബ്രോഡായി. അതുപോലെ തന്നെ കോഴിക്കോടിനെ ഓർമ്മിപ്പിക്കുന്ന, കോഴിക്കോടിൻ്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഒട്ടനവധി പരിപാടികൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് ഉയർച്ച കോഴിക്കോടിന് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ നമുക്ക് യുനെസ്കോൻ്റെ സാഹിത്യ പദവി കിട്ടിയത്. അപ്പം ഈ ഒരു അംഗീകാരവും അതുപോലെ തന്നെ ഉയർന്നുയർന്നു വരുന്ന കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക മേഖലകളൊക്കെ കോഴിക്കോടിന് ഇനിയും മുതൽക്കൂട്ടാവുകയുള്ളൂ.
1: കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ ഉള്ള ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം സൂപ്രണ്ട് പ്രിയരാജൻ PS ആണ് തന്റെ പ്രിയ നഗരവിശേഷങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. നിർവഹണ സഹകരണം ആദിത്യൻ SS. നഗരവേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.

0: കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കൽ. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് നവദർശൻ കൌൺസിലിംഗ് സെന്ററിലെ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയിസ് പെരേര.
1: കുട്ടികൾ ഇന്നത്തെ സ്വപ്നങ്ങളാണ് നാളെയുടെ യാഥാർത്ഥ്യങ്ങളും. നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് കുട്ടികൾ കാണുന്ന സ്വപ്നങ്ങളും അവർ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസവും കൈവശമാക്കുന്ന മൂല്യങ്ങളും നാളെയുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. ഒരു കുട്ടി ഇന്നൊരു അധ്യാപകനാകാൻ, ഒരു ശാസ്ത്രജ്ഞനാകാൻ, ഒരു നല്ല മനുഷ്യനാകാൻ സ്വപ്നം കാണുന്നു. ആ സ്വപ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ അത് നാളെയുടെ യാഥാർത്ഥ്യമായി മാറും. കുട്ടികളുടെ ആരോഗ്യവും സന്തോഷവും ആത്മവിശ്വാസവുമാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ അടിസ്ഥാനം. ആയതിനാൽ കുട്ടികളുടെ ക്ഷേമം പരിപോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സമൂഹത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. കുട്ടികളുടെ ക്ഷേമം എന്നത് ശാരീരികാരോഗ്യം മാത്രമല്ല, അവരുടെ മാനസികാരോഗ്യം, വികാരങ്ങൾ, വിചാരങ്ങൾ, വിദ്യാഭ്യാസം, ഓരോരുത്തരുമായുള്ള ബന്ധങ്ങൾ എന്നിവയും കൂടിയാണ്. കുട്ടികളുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തീക്ഷ്ണത കാണിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ മാനസികാരോഗ്യത്തിൽ വേണ്ട ശ്രദ്ധ പതിപ്പിക്കാറുണ്ടോ എന്ന് വിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കോവിഡ് കാലത്തെ ഓൺലൈൻ ക്ലാസുകൾ പഠനം തുടരാൻ സഹായിച്ചെങ്കിലും കുട്ടികളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയിൽ ചില വെല്ലുവിളികൾ സൃഷ്ടിച്ചു. പഠനഭാരം, മൊബൈൽ ഫോൺ ഉപയോഗം, മാധ്യമങ്ങളുടെ അതിപ്രസരം, മാതാപിതാക്കളുടെ തിരക്ക്, ഏകാന്തത എന്നിവ കുട്ടികളെ കഠിനമായ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരിടം കിട്ടാത്ത അവസ്ഥയാണിന്ന്. ഒരിക്കൽ ഒരു കുട്ടി എന്നോട് പറയുകയുണ്ടായി, എൻ്റെ അമ്മയും അച്ഛനും ഫോൺ മാറ്റിവെച്ച് എന്നോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കാൾ കുട്ടികൾക്ക് ഇന്ന് ആവശ്യം മാതാപിതാക്കളുടെ കരുതലും സാമീപ്യവുമാണ്. കുട്ടിയുടെ ആദ്യ പാഠശാലയാണ് കുടുംബം. നല്ല മൂല്യങ്ങളും നല്ല ശീലങ്ങളും കുട്ടി സ്വായത്തമാക്കുന്നത് വീടുകളിൽ നിന്നാണ്. ആദ്യ അധ്യാപകരായ മാതാപിതാക്കളെയാണ് അവർ മാതൃകയാക്കുന്നത്. എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ആയിരിക്കാനും ക്ഷമയോടെ അവരെ കേൾക്കാനും തയ്യാറാവണം. തൽഫലമായി ആത്മവിശ്വാസത്തോടെ ചതിക്കുഴികളിൽ വീഴാതെ സുരക്ഷിതരായി സമൂഹത്തിലെ നല്ല പൗരന്മാരായി കുട്ടികൾ വളർന്നുവരും. കുട്ടികളുടെ സമഗ്ര വികാസത്തിന് അധ്യാപകർക്കും ഒത്തിരിയേറെ പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും താരതമ്യം ചെയ്യാതെ സ്വതന്ത്രമായി ചിന്തിച്ച് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുമുള്ള അവസരങ്ങൾ നൽകണം. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും കളികളിലൂടെയും ആത്മവിശ്വാസം, ക്ഷമ, സഹാനുഭൂതി, സഹകരണം എന്നിവ സ്വാംശീകരിക്കുന്നു. കുട്ടികളിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ മാനസിക സമ്മർദ്ദത്തിൻ്റെയോ ഭയത്തിൻ്റെയോ വിഷമത്തിൻ്റെയോ ലക്ഷണങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാതാപിതാക്കളും അധ്യാപകരും സ്നേഹത്തോടെയും ക്ഷമയോടെയും കുട്ടികളെ കേൾക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് എല്ലായ്പ്പോഴും പരിഹാരങ്ങൾ ആവശ്യമില്ല, അവർക്കാവശ്യം കേൾക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയമാണ്. മാറ്റങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗിന് വിധേയമാക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുകയും വേണം.
0: കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കൽ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് നവദർശൻ കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയിസ് പെരേര.

0: ഹലോ, കരിയർ കിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, എന്റെ പേര് നവീന.
0: എന്തു ചെയ്യുന്നു?
1: ഞാനിപ്പോ ഫ്രീലാൻസ് ആയിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാണ്, കൗൺസിലിംഗ്.
0: നവീന എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഞാൻ ശ്രീവണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: പൊതുവിജ്ഞാന മേഖലയോടൊക്കെ താല്പര്യമുള്ള ആളല്ലേ.
1: അത്യാവശ്യം.
0: ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ.
1: ആ ഷുവർ.
0: അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ

0: ആദ്യത്തെ ആൽഗേ ട്രീ അടുത്തിടെ സ്ഥാപിച്ചത് എവിടെയാണ്?
1: ആൻസർ ഭോപ്പാൽ അല്ലേ?
0: യെസ്, ഭോപ്പാലാണ് ഉത്തരം. വളരെ ശരിയാണ്, അഭിനന്ദനങ്ങൾ. എങ്ങനെ മനസ്സിലായി?
1: ഞാൻ വായിച്ചിട്ടുണ്ട്.
0: ഓക്കെ, ഏതായാലും കരിയർ ക്യൂസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം.
1: ഓക്കെ, ഷുവർ, താങ്ക് യു.
0: ഇന്ത്യയിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായുള്ള ആദ്യത്തെ ആൽഗേ ട്രീ സ്ഥാപിച്ചത് ഭോപ്പാൽ നഗരത്തിലാണ്. ആൽഗേ ട്രീ എന്നത് ആൽഗകളുടെ സഹായത്തോടെ വായുവിലുള്ള കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ്. ഇത് സാധാരണ മരങ്ങളെക്കാൾ വേഗത്തിൽ കാർബൺ ശോഷിക്കാൻ കഴിവുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആൽഗേ ട്രീകൾ വളരെ കുറച്ച് സ്ഥലത്ത് സ്ഥാപിക്കാനാകുമെന്നതിനാൽ നഗരപ്രദേശങ്ങളിൽ മിനി ഓക്സിജൻ യൂണിറ്റ് എന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. മധ്യപ്രദേശ് സർക്കാർ നഗരത്തിലെ വായുമലിനീകരണം കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം വർദ്ധിപ്പിക്കാനുമായാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: കരിയർ ക്വിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: വയനാട് കോട്ടനാട് ഗവൺമെന്റ് UP സ്കൂളിൽ LPST UPST അധ്യാപക തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി ഇന്ന് May 22 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ 0493628119918. ഭാഷാശ്രീ സാംസ്കാരിക മാസികയുടെ 15 വാർഷികത്തോടനുബന്ധിച്ച് ഭാഷാശ്രീ സാംസ്കാരിക മാസികയും ടാഗോർ അക്കാദമിയും കുറ്റ്യാടിയും സംയുക്തമായി കുറ്റ്യാടി MIUP സ്കൂളിൽ വച്ച് നാളെ 23/5/2026 രാവിലെ 10 മണിക്ക് കഥാരചനാ മത്സരം നടത്തുന്നു. 20 വയസ്സിന് മുകളിലുള്ളവർക്ക് പങ്കെടുക്കാം. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപര്യമുള്ള +2 യോഗ്യതയുള്ളവർ May 26 അപേക്ഷിക്കണം. ഫോൺ 9495999704.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളവേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
1: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत को एक प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की. हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पे निवेश इस 5 दिवसीय 5 देशों की यात्रा से कैटलाइज होगा.
0: 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും AC മൊയ്തീൻ LDF സ്ഥാനാർത്ഥിയായും BB ഗോപകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തു വരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK ലൈവ്, IIT മദ്രാസ് എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ

0: വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഒപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ US തയ്യാറാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസ് കടലിൽ കടച്ചത് മൂലം ഉയർന്ന ഇന്ധന വിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റൂബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ്കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26 കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കാർ ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചയ സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
1: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134th പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ്കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റി ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം.

0: ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: എ കെ സുകുമാരൻ ചിട്ടപ്പെടുത്തി പാടിയ ഒരു ഗ്രാമഫോൺ ബേസിക് ഗാനം.

0: എ.കെ. സുകുമാരൻ ചിട്ടപ്പെടുത്തി പാടിയ ഒരു ഗ്രാമഫോൺ ബേസിക് ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം. അടിയാള പ്രേതം, P.F. മാത്യൂസ് എഴുതിയ നോവൽ.
3: ഇനിയുള്ള കാലത്തെ പെണ്ണുങ്ങൾ നീഞ്ചന്തേ പോകെയല്ല വേണ്ടത്, പഠിക്കണം. പഠിച്ചു വലിയ ടീച്ചറും കളക്ടറും ഒക്കെ ആകണമെന്ന് പറഞ്ഞ് ചീരയെ പള്ളിക്കൂടത്തിലേക്ക് വിട്ടത് അവളുടെ അച്ഛൻ സുപ്രനാണ്. വീട്ടിലെ മൂത്ത പെണ്ണുങ്ങളെല്ലാം കടപ്പുറത്തെ മൂന്നാമാരോട് വിലപേശിയും ചെവിക്കല്ല് പൊട്ടുന്ന തെറി പറഞ്ഞും മീനും ഐസുകട്ടയും മേടിച്ച് കുട്ടയിൽ ചുമന്ന് ചാളേ, അയിലേ, വള്ളത്തിയേ, കൂരിയേ, നല്ല വെടക്കണ കരിമീനേ എന്നൊക്കെ കൂകുവിളിച്ച് പറഞ്ഞ് കരയായ കരയെല്ലാം തെണ്ടി അലയുമ്പോൾ പൊന്നാങ്ങളയുടെ മോൾ ഉടുത്തൊരുങ്ങി മോന്തായത്തിൽ കുട്ടിക്കൂറാ പൗഡറുമിട്ട് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ അമ്മായിമാർക്ക്

0: ചൊറിഞ്ഞു കേറും. ഇതിൻ്റെ ഇടയിലേക്കാടി നീ ഈ ഉടുത്തുകെട്ടി പോണത്? ഒരു മുടക്കവും കൂടാതെ ദിവസവും ഇതുതന്നെ ചോദിക്കുന്നത് മൂത്തമ്മായി എന്ന ഗൗരിയരയത്തിയാണ്. ഈ ചോദ്യം താഴെയുള്ള മൂന്ന് അനിയത്തിമാർക്കും കൂടി വേണ്ടിയുള്ളതാണ്. ആദ്യമൊക്കെ ചീരയ്ക്കത് കേൾക്കുമ്പോൾ സങ്കടം വരുമായിരുന്നു. പിന്നെ പിന്നെ അവളും തിരിച്ചു പറയാൻ തുടങ്ങി. തോട്ടുങ്ങലങ്ങാടിയിലെ അരയത്തിമാരുടെ നിരയിൽ തുടക്കത്തിൽ തന്നെ കൈലികയറ്റി തുട കാണിച്ചും റൗക്കയുടെ വാവട്ടം മുലക്കണ്ണോളം താഴ്ത്തിക്കെട്ടിയും മുട്ടിപ്പലകയിലിരുന്ന് പാട്ടുപോലെ മീനുകളെ വർണ്ണിച്ചും മേമേടിക്കാതെ മുലയും തുടയും കണ്ട് രസിച്ചു പോകുന്നവരെ നോക്കി പച്ചത്തെറി പറഞ്ഞും പരുവപ്പെട്ടുപോയ ഗൗരിയരയത്തിയുടെ നാവിൻ്റെ മൂർച്ചയെ തടുക്കാൻ ചീരയ്ക്ക് കഴിയാറില്ല. വല്ലാതെ തോറ്റുപോകുമെന്ന് തോന്നുമ്പോൾ അവൾ വേലായി വാപ്പൻ്റെ അടുത്ത് ചെല്ലും. അച്ഛൻ്റെ അനിയനായ വേലായി വാപ്പൻ എപ്പോഴും വീട്ടുവരാന്തയിൽ കുന്തിച്ചിരിക്കുന്നുണ്ടാകും. വായുവിലേക്ക് നോക്കി നേരിയൊരു കമ്പുയർത്തി അദൃശ്യരായ ശത്രുക്കളെ വെട്ടിവീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും വേലായി. വാപ്പൻ്റെ നാവിൽ നിന്ന് വീണുകേട്ടിട്ടുള്ള തെറിയോളം പോന്ന തെറി ചീര ഒരൊറ്റ മനുഷ്യരിൽ നിന്നും കേട്ടിട്ടില്ല. അവൾ പിറക്കുന്നതിനു മുമ്പേ വാപ്പൻ കാളിക്കുട്ടിയമ്മായിയെ കെട്ടിയതാണ്. കെട്ടിയ കൊല്ലം വിഷുവിന് വീട്ടുമുറ്റത്ത് പൊട്ടിത്തീർന്നതും പൊട്ടാത്തതുമായ ഓലപ്പടക്കത്തിൻ്റെ വെടിമരുന്ന് കടലാസിൽ കൂട്ടിവെച്ച് രണ്ടു മുഷ്ടി ചേരുന്നത്ര പോന്ന ഗുണ്ടുണ്ടാക്കി വലിയ സ്വരത്തിൽ പൊട്ടിച്ച് തൻ്റെ പുതുപ്പെണ്ണിനെ ഞെട്ടിക്കാനായിട്ട് മരുന്നരച്ചതാണ്. അതിലെന്തോ കരടുണ്ടായെന്നാണ് പറയുന്നത്. അത് പൊട്ടിത്തെറിച്ച് വാപ്പൻ്റെ രണ്ട് കണ്ണും പോയി. അതിനുശേഷം വാപ്പന് ജോലിക്ക് പോവാൻ പറ്റാണ്ടായി. കാളിക്കുട്ടി അമ്മായി വീട്ടുപണിക്കായി ഇറങ്ങിത്തിരിച്ചു. ദിവസവും അണിഞ്ഞൊരുങ്ങി ഇറങ്ങിപ്പോകുന്ന അമ്മായി ഏതൊക്കെയോ ആണുങ്ങളുടെ ഒപ്പം കിടന്നിട്ടാണ് വരുന്നതെന്ന് വാപ്പൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആദ്യമൊക്കെ അമ്മായിയെ ചന്നം പിന്നം തല്ലുമായിരുന്നു. ഒരു ദിവസം അമ്മായി പുള്ളിക്കാരനെ തള്ളി നിലത്തേക്കിട്ടു. ചാടി എണീറ്റ് ഉലകം മുഴുവൻ ഞെട്ടിക്കുന്ന വിശേഷപ്പെട്ട പദക്കൂട്ടുകൾ ചേർത്തുള്ള വെടിക്കെട്ട് തെറികൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയത് അങ്ങനെയാണ്. വാപ്പൻ പറയുന്ന തെറി കേട്ടാൽ ആരും ഒരു നൊടി നിശ്ചലമായിപ്പോകും. ഇങ്ങനെ രണ്ടു വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ എന്ന് പോലും കേൾക്കുന്നവർ അതിശയിച്ചു പോകും. വേലായി വാപ്പൻ്റെ മുന്നിൽ ചെന്ന് ചീര കണ്ണുകൾ തിരുമി ഉച്ചത്തിൽ കരയുമ്പോൾ വാപ്പൻ ധ്യാനത്തിൽ നിന്നുണരും.
1: എന്താണ്ട്രി പുള്ളേ നീ കിടന്ന് മോങ്ങണത്?
2: ഗൗരിയമ്മായി പിന്നെയും തെറി പറയണു വാപ്പ.
0: ആവുന്നത്ര ദുഃഖം സ്വരത്തിലുണ്ടാക്കി ചീര പറയും.
1: എടീ ഗൗരി ഇറങ്ങി വാടി
0: എന്നു പറഞ്ഞുകൊണ്ട് വേലായി തൻ്റെ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഘോരമായ ആക്രമണത്തിന് തുടക്കമിടും. അതോടെ ആ വീട് മാത്രമല്ല പരിസരം മുഴുവൻ ചലനമറ്റ് മന്ദിച്ചങ്ങനെ കിടക്കും. ഇത് മിക്കവാറും മാസത്തിൽ രണ്ടോ മൂന്നോ തവണ നടക്കാറുണ്ട്. അതൊരു യുദ്ധമാണ്, ചീര നയിച്ചിരുന്ന യുദ്ധം. അതിൻ്റെ പക ഗൗരിയുടെ അനിയത്തിമാർ ഒരു കാലത്തും മറന്നില്ല. ചീരയുടെ അമ്മ കുഞ്ഞമ്മത്താത്തിയാണ് ഇടയിൽ കിടന്ന് നട്ടം തിരിഞ്ഞത്. കുഞ്ഞമ്മത്താത്തി പഠിച്ച പണി 18 നോക്കിയിട്ടും ചീര തോറ്റില്ല. അവൾ പൊരുതിക്കൊണ്ടേയിരുന്നു. കാലങ്ങൾ കടന്ന് തെരണ്ടുകൂളി കഴിഞ്ഞ് ഇനിയിപ്പോ പഠിത്തം നിർത്തിയാലോ എന്നൊക്കെ കുഞ്ഞമ്മത്താത്തിയും നാത്തൂമാരും കൂടി ആലോചിച്ചങ്ങനെ നിൽക്കെ ഒരു നാൾ കിടക്കപ്പായിന്ന് വേലായി എണീറ്റില്ല. അന്നാ വീട് നിശബ്ദമായി. ആകെ കരഞ്ഞത് ചീര മാത്രമാണ്. അവൾ വാപ്പനെ ഗൗരിയമ്മായി അനിയത്തിമാരും കൂടി കൊന്നതാണെന്ന തീരുമാനത്തിലെത്തി. വാപ്പൻ കിടക്കപ്പായയിലിരുന്ന് കുടിച്ച കട്ടൻചായയുടെ മട്ടുള്ള ലോട്ട പാവാടയുടെ ഞൊറിവുകളിൽ ഒളിപ്പിച്ചു പിടിച്ച് ഇരുചെവിയറിയാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വച്ചു പിടിച്ചു.
3: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
4: ആകാശവാണി കോഴിക്കോട്.

ഗാന്ധി മാർഗം. ആയിരത്തി തൊള്ളായിരത്തി 1931 നവംബറിൽ ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റി അംഗങ്ങളോട് ഗാന്ധിജി സംസാരിച്ചതിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇത്. സസ്യാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ സ്വരൂപിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 40 വർഷം മുമ്പ് ലണ്ടനിൽ ഞാൻ സന്ദർശിക്കാത്ത വെജിറ്റേറിയൻ ഭക്ഷണശാലകൾ വിരളമായിരുന്നു. സസ്യാഹാരത്തെയും ലണ്ടനിലെ സസ്യഭക്ഷണശാലകളെയും കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷ കൊണ്ട് ഓരോന്നും മാറി മാറി സന്ദർശിക്കുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ധാരാളം സസ്യാഹാരികളുമായി അടുത്ത് പരിചയപ്പെടാൻ

എനിക്ക് സാധിച്ചു. തീൻമേശകളിലെ ചർച്ചാവിഷയം മിക്കപ്പോഴും ആഹാരത്തെയും രോഗങ്ങളെയും കുറിച്ചായിരുന്നു. സസ്യാഹാരത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്ന പലരും ആരോഗ്യകാര്യത്തിൽ മുമ്പ് ബുദ്ധിമുട്ടിയിരുന്നതായി ഞാൻ മനസ്സിലാക്കി. അക്കാലത്ത് സസ്യഭുക്കുകൾ തമ്മിലും മാംസഭുക്കുകൾ തമ്മിലും നടന്ന സംവാദങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. സസ്യഭുക്കുകളായി മാറിയ പലരും ഏതെങ്കിലും രോഗം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നവരായിരുന്നുവെന്നതും ഞാൻ ശ്രദ്ധിച്ചു. കേവലം ആരോഗ്യപരമായ കാരണങ്ങളാലായിരുന്നു ആ മാറ്റമെന്ന് അർത്ഥം. അതുകൊണ്ടുതന്നെ അവരിൽ മിക്കവരും ക്രമേണ മാംസാഹാരത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഒരു ഉറച്ച സസ്യഭുക്കായി തീരാൻ മനുഷ്യന് ധാർമ്മിക അടിത്തറ ആവശ്യമാണെന്ന് ഞാൻ കണ്ടെത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ സത്യാന്വേഷണ സബര്യയിൽ മഹത്തരമായ ഒരു കണ്ടെത്തലാണ്. വളർച്ചയുടെ പാതയിൽ മനുഷ്യനെ ഉന്നതങ്ങളിലേക്ക് നയിക്കാൻ തടസ്സമാകുന്നത് സ്വാർത്ഥചിന്തകളാണെന്ന് ചെറുപ്രായത്തിൽ തന്നെ ജീവിത പരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പരോപകാര മനോഭാവമാണ് അതിനാവശ്യം. ആരോഗ്യം ഒരർത്ഥത്തിലും സസ്യഭുക്കുകളുടെ മാത്രം കുത്തകയല്ലെന്നും ഞാൻ കണ്ടെത്തി. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുൻവിധികളില്ലാത്ത ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവെ നോക്കുമ്പോൾ നല്ല ആരോഗ്യം പുലർത്തുന്ന മാംസഭുക്കുകളുണ്ട്. സസ്യഭുക്കുകളിൽ പലർക്കും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുള്ളതായും എനിക്കറിയാം. അതിന് കാരണം അവരുടെ ആഹാരക്രമത്തിലെ അപാകതകളാണ്. മാത്രമല്ല സസ്യഭുക്കായതിനാൽ തങ്ങൾക്കിഷ്ടം പോലെ പയറുവർഗ്ഗങ്ങളും പാലടയും മറ്റും കഴിക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനാവില്ല. ഈ തരത്തിൽ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മനുഷ്യൻ അത്യാവശ്യത്തിന് മാത്രമേ ആഹാരം കഴിക്കാവൂ. ഇടയ്ക്കിടെ ഉപവസിക്കുകയും വേണം. ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം കഴിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഇല്ലെന്ന് തന്നെ പറയാം. വളരെ എളുപ്പത്തിൽ രുചിയുടെ അടിമയായി പോകുന്നത് കാരണം നല്ല സ്വാദുള്ള ഭക്ഷണം കിട്ടുമ്പോൾ നാം ഒന്നോ രണ്ടോ ഉരുള കൂടുതൽ കഴിച്ചു പോകുന്നു. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാനാവില്ല. ആഹാരം എന്തുതന്നെയായാലും അതിൻ്റെ അളവും തൂക്കവും കുറയ്ക്കുന്നത് ശരിയായ ആരോഗ്യത്തിന് അനിവാര്യമാണെന്ന് ഞാൻ കണ്ടെത്തി. ആഹാരം കഴിയുന്നത്ര കുറയ്ക്കുകയാണ്, അല്ലാതെ കൂട്ടുകയല്ല ശരിയായ മാർഗം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ആഹാരത്തിന് ക്ഷണിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതിൽ കവിഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കാറില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നതൊന്നും കഴിക്കരുതെന്ന് അവരോട് പറയാറുമുണ്ട്. ഒരാളെ സസ്യാഹാര നിഷ്ഠയിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ സസ്യഭുക്ക് തികഞ്ഞ സഹിഷ്ണുത പാലിക്കണമെന്നതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്പം അടക്കവും ഒതുക്കവും പാലിക്കണം. ജനങ്ങളുടെ ധാർമ്മിക ചേതനയെയാണ് നാം ആകർഷിക്കേണ്ടത്.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: നമുക്കിന്ന് കാംബോജ് രാഗം പരിചയപ്പെടാം. 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജി രാഗത്തിന്റെ ജന്യമാണ് കാംബോജി. ആരോഹണത്തിൽ
2: സരിഗമപദസ,
1: അവരോഹണത്തിൽ
2: സനിധപമഗരീസ.
1: ഷഡ്ജപഞ്ചമങ്ങൾക്ക് പുറമെ ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ധൈവതം, കൈശികി നിഷാദം എന്നിവയാണ് ഇപ്പോൾ ആരോഹണ അവരോഹണങ്ങളിൽ നമ്മൾ കേട്ടത്. ഇതിനു പുറമെ കാകളി നിഷാദം വരുന്ന ഒരു പ്രയോഗമുണ്ട്, സനിപ്പ സനിപ്പത. അതിന് പഞ്ചമത്തിന് താഴേക്ക് വരില്ല, സനിപ്പ എന്ന് പാടുമ്പോൾ മാത്രമേ അത് പാടാറുള്ളൂ.
2: സനിപദ
1: ആരോഹണത്തിൽ 6 സ്വരങ്ങളും അവരോഹണത്തിൽ സമ്പൂർണ്ണ സ്വരങ്ങളും ഉള്ളതുകൊണ്ട് ഷാഡവ സമ്പൂർണ്ണ രാഗം എന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ ഇതിനെ പെടുത്താവുന്നതാണ്. കാംബോജി ഒരു മേജർ രാഗം തന്നെയാണ്. ശരിക്കും ദീർഘനേരം ആലാപനം ചെയ്യാൻ പറ്റുന്ന ഒരു ശൃംഗാരപ്രദവും ഭക്തിപ്രദവും

0: കൃഷിദീപം.
1: ബ്രൂസല്ല വിഭാഗത്തിൽപ്പെട്ട ചില ബാക്ടീരിയകളാണ് ആടുകളിൽ പ്രധാനമായും ബ്രൂസല്ല മെലിറ്റൻസിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത്. ബ്രൂസല്ല ബാക്ടീരിയകൾ ഈർപ്പമുള്ള മണ്ണിലും ചാണകത്തിലും മാസങ്ങളോളം നശിക്കാതെ ജീവിക്കും. സൂര്യപ്രകാശവും അമിതമായ ചൂടും മാത്രമാണ് ഇവയെ നശിപ്പിക്കാനുള്ള സ്വാഭാവിക മാർഗം. രോഗബാധയുള്ള ആടുകളുടെ പ്രസവശേഷമുള്ള സ്രവം, മറുപിള്ള, പാൽ, മൂത്രം എന്നിവയിലൂടെ ബാക്ടീരിയകൾ പുറത്തുവരുന്നു. ഇവ കലർന്ന് തീറ്റയിലൂടെയും വെള്ളത്തിലൂടെയുമാണ് മറ്റ് ആടുകൾക്ക് രോഗം പകരുന്നത്. പ്രസവ സമയത്ത് അന്തരീക്ഷത്തിലേക്ക് കലരുന്ന ബാക്ടീരിയകൾ ശ്വസിക്കുന്നതിലൂടെയും കണ്ണിന്റെ പാടവഴിയും രോഗാണുക്കൾ ശരീരത്തിലെത്തുന്നു. ഈ രോഗം ബാധിച്ചാൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. പലപ്പോഴും ഗർഭം അലസുമ്പോൾ മാത്രമാണ് ഈ രോഗമാണെന്ന് സംശയം തോന്നുക. ആടിന് ബ്രൂസലോസിസ് രോഗം വന്നാൽ ചികിത്സയില്ല. രോഗമുള്ള മൃഗത്തെ മാറ്റുകയാണ് പ്രതിരോധ മാർഗം. ബ്രൂസല്ല ബാക്ടീരിയ നശിപ്പിക്കാൻ സാധാരണ സോപ്പ് വെള്ളം പോരാ. 2.5% വീര്യമുള്ള സോഡിയം ഹൈപ്പോക്ലോറേറ്റ്, 70% വീര്യമുള്ള എത്തനോൾ അല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, അയോ

ലായനികൾ എന്നിവ ഉപയോഗിക്കാം. ഗർഭമലസിയ ഇടങ്ങളിൽ കുമ്മായം വിതറുന്നത് ബാക്ടീരിയ നശിപ്പിക്കാൻ സഹായിക്കും. 72 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 15 സെക്കൻഡ് എങ്കിലും ചൂടാക്കണം. വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നന്നായി തിളപ്പിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം.

0: കൃഷിദീപം.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യോദ്ധ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. സംഗീതം AR റഹ്മാൻ, ഗാനരചന ബിച്ചു തിരുമല.

0: Almost all newspapers carry the story of the India-Africa Delhi summit being postponed due to the Ebola crisis. The Tribune headlines, Ebola scare delays India-Africa summit. Most papers cover the story of Hamza Burhan, a key figure linked to the 2019 Pulwama attack, which killed 40 CRPF jawans being shot at in POK. The Hindu, in its editorial titled Castaway, writes that people must have the option to state they are casteless in the census. The paper adds that the Supreme Court was not wrong to dismiss a petition that sought to stall the caste census, which is part of the ongoing census 2027. The Chief Justice of India remarked that any government of the day must know how many people are backward and how many need welfare. And finally, the Statesman on its front page says, ahead of Nautapa, planes simmer, but some respite around May 29th. And with that, it's back to you, Pramod.
1: Thank you. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with President of Cyprus, Nikos Christodoulidis, in New Delhi today. First International Big Cat Alliance Summit, scheduled to take place in New Delhi on the June 1st, postponed. Railway urges passengers to remain alert and immediately report any suspicious activity or individual on railway premises on helpline number 139. Calcutta High Court orders setting up special team of CBI to probe hushing up charges in RJ Kar rape murder case. Pulwama terror attack mastermind Hamza Burhan killed by unknown gunmen in Pakistan-occupied Jammu and Kashmir. U.S. Secretary of State Marco Rubio says Washington is ready to sell as much energy as India is willing to buy. And with that, we end the morning news. Have a nice day.
2: Agashavani Kozhikode.
3: Art Cafe. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ
2: ബഹദൂർ ഒരോർമ്മ മറക്കാതിരിക്കുക ഈ മഹാപ്രതിഭയെ. മറവി ഒരു അനുഗ്രഹമാണെന്നൊക്കെ ആലങ്കാരികമായി പറയാം. എന്നാൽ മറവി നന്ദികേടായിത്തീരുന്ന സന്ദർഭങ്ങളുണ്ട്. മലയാളത്തെ മുഴുക്കെ പൊട്ടിച്ചിരിപ്പിച്ച, ഇടക്കൊക്കെ കണ്ണുകളീറനാക്കിയ അനശ്വരനായ നടൻ ബഹദൂറിന്റെ സ്മരണ ബഹദൂറിന്റെ തന്നെ ശബ്ദത്താലും ഓർമ്മകളാലും വീണ്ടെടുക്കുകയാണ് ഇന്ന്.
4: സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം സിനിമ കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു. സിനിമ കാണാനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലെങ്കിലും കൂട്ടുകാരോടൊത്ത് പോയി സിനിമ കാണുമായിരുന്നു.
2: ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന് ബഹദൂറിന്റെ ശബ്ദം, ഓർമ്മകൾ.
4: എനിക്ക് ഓർമ്മയുണ്ട്, ഏഴാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ ഭൂലോകരംഭ എന്ന് പറയുന്ന സിനിമ ഞാൻ നാലോ അഞ്ചോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഒരു സിനിമാ നടനാകണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, എ ബി അബ്ദുൽ കരീം. ഒരു ആനിവേഴ്സറി ദിവസം സ്കൂളിൽ ഒരു ഏകാംഗ നാടകം അഭിനയിച്ചപ്പോൾ കല്യാണ കൺട്രോൾ ഇൻസ്പെക്ടർ ആയിട്ട് അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്യൂണായിട്ട് ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച കാലം, വീടും നാടും പട്ടിണിയാണ്. 1949 ഞാൻ എസ് എൽ സി പാസ്സായി. പഠിക്കാൻ വലിയ മിടുക്കണമൊന്നുമല്ലായിരുന്നു. കോളേജിൽ പോകണം, പഠിക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൽ ഫറൂഖ് കോളേജിൽ പോയി ചേർന്നു. അന്ന് ഇൻ്റർമീഡിയറ്റ് ആണ്. എക്സാമിനേഷന് എന്നെ ഡീറ്റെയിൻ ചെയ്തു. അങ്ങനെ കോളേജ് പഠിപ്പ് അവിടെ വെച്ച് അവസാനിച്ചു. അവിടെ നിന്നും നാട്ടിൽ തിരിച്ചെത്തി ജോലി അന്വേഷിച്ച് നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു അളിയൻ അന്ന് കോതമംഗലം ബസ് സർവീസിൽ മാനേജറായിരുന്നു, ആലുവ കോതമംഗലം. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ആ ബസ് സർവീസിൽ ആദ്യം ചെക്കറായി, പിന്നെ കണ്ടക്ടറായി. ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ ആ കമ്പനി പൂട്ടി.
2: സിനിമയുടെ ലോകത്തിലേക്ക് എത്തിച്ച വഴികൾ, വഴിത്താരകൾ.
4: അങ്ങനെ ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ബന്ധുവായ ഡോക്ടർ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ കല്യാണം ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു.

0: നടക്കുന്ന കൊമേഡിയൻ ഏതെല്ലാം മണ്ടത്തരം കാണിക്കാമോ അത് മുഴുവൻ കാണിച്ചെങ്കിൽ മാത്രമേ നായകൻ ബുദ്ധിമാനായിട്ട് മാറുകയുള്ളൂ. പിന്നെ വില്ലൻ, വില്ലൻ്റെ കൂടെയും ഒരു കോമഡിയൻ ഉണ്ടാവും. ഈ കോമഡിയന്മാർ തമ്മിൽ എപ്പോഴും ഫൈറ്റാണ്. ആ അടിക്കടയിൽ കോമഡി കോമഡിയിൽ കൂടി അടി നടത്തുന്നതാണ് അന്നത്തെ ഹാസ്യം. അന്ന് പ്രേം നസീർ, ഷീല, ജയഭാരതി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, കെ പി ഉമ്മർ, കോട്ടയം ചെല്ലപ്പൻ, സത്യൻ സാറ്, മധു, ശാരദ, അങ്ങനെയുള്ള പല നടന്മാരും നടികളും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഈ കുടുംബ കഥകളുമായിട്ടുള്ള സിനിമ സെറ്റപ്പ് ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഹാസ്യ ജോഡികൾ പല കാലഘട്ടങ്ങളിലും എൻ്റെ കൂടെ പലരും വന്നെങ്കിലും അടൂർ ഭാസിയായിട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ളത്. ആ കാലഘട്ടങ്ങളിൽ കഥാകൃത്തുക്കൾ പോലും ഭാസിയുടെയും ബഹദൂറിൻ്റെയും സീൻ വന്നാൽ സീൻ നമ്പർ 38 ഭാസി ബഹദൂർ എന്നെഴുതി ആ പേജ് മറിച്ചിടും. സെറ്റിൽ വന്നതിന് ശേഷമാണ് ഡയറക്ടർ ഭാസിയെയും എന്നെയും വിളിച്ച് സീൻ ഡിസ്കസ് ചെയ്യുക. പക്ഷേ അന്ന് ഭാസിക്കുണ്ടായിരുന്ന ഒരു കഴിവ്, ഭാസി സി വി രാമൻപിള്ളയുടെ മകളുടെ മകനാണ്, ഇ വി കൃഷ്ണപിള്ളയുടെ മകനാണ്, മലയാള ഭാഷ എന്നേക്കാൾ പരിജ്ഞാനമുണ്ടായിരുന്നതുകൊണ്ട് ഈ ഡയലോഗുകൾ എഴുതാനും പറയാനും പറയിപ്പിക്കാനും കഴിവുണ്ടായിരുന്നു. ഞാൻ കൂടെ നിന്നുകൊടുത്താൽ മതി. അങ്ങനെയാണ് കൂടുതൽ സിനിമകളിൽ സെറ്റിൽ വെച്ച് തന്നെ ഹാസ്യരംഗങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ക്യാരക്ടർ റോളുകളും ഹാസ്യ റോളുകളും ധാരാളം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അനുഭവങ്ങൾ പാളിച്ചകൾ, തുറക്കാത്ത വാതിൽ, ലക്ഷപ്രഭു, പഞ്ചാമൃതം, ഇങ്ങനെ പല പടങ്ങളുണ്ട്. കോമഡി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ക്യാരക്ടർ റോൾ ചെയ്യാൻ ഒരു പ്രത്യേക സുഖവും ആനന്ദവുമുണ്ട്. പ്രത്യേകിച്ച് കോമഡിയിൽ തുടങ്ങി ക്യാരക്ടർ റോളിൽ അവസാനിക്കുന്ന പടങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന രാഗം എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ റോളാണ് എടുത്തത്. എനിക്കതിന് അവാർഡ് കിട്ടുകയും ചെയ്തു. ഞാനും ശങ്കരാടിയും ഭാസിയും ഒരുമിച്ച് ക്യാരക്ടർ റോൾ ചെയ്ത പടമാണ് പഞ്ചാമൃതം. അതിൽ എൻ്റെ ക്യാരക്ടർ വളരെ സീരിയസ് ക്യാരക്ടറായിരുന്നു. പിന്നെ ഒരു കൊമേഡിയൻ സീരിയസ് ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ പ്രേക്ഷകർ കാണുന്നത് കോമഡി ആണെങ്കിലും ആരംഭത്തിലേ ആ തമാശ കാണുന്നുള്ളൂ. പിന്നീട് നമ്മൾ സീരിയസ് ആയിട്ട് അഭിനയിച്ചാൽ ഒരു ക്യാരക്ടർ റോള് അഭിനയിച്ച് ശീലിച്ച ഒരു നടനേക്കാൾ ഒരു കോമഡിയെ സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
1: ചലച്ചിത്ര ജീവിതത്തിൽ തൻ്റെ ഉള്ളുലച്ച ഒരു അനുഭവത്തെക്കുറിച്ച് ബഹദൂർ പറഞ്ഞതിങ്ങനെ:
0: ടച്ചിങ് സീൻസ് വളരെ ഇമോഷണലായിട്ട് അഭിനയിക്കേണ്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന പടത്തിൽ സത്യൻ എടുത്തിരുന്ന കഥാപാത്രം കോട്ടയത്തുകാരൻ ഒരു ചെല്ലപ്പൻ്റെ വേഷമാണ്. ഞാൻ ആ നാട്ടിൽ പുന്നപ്ര വയലാറാണ് ഈ കഥ അധികവും എടുത്തത്. ഒരു മുറുക്കാൻ കടക്കാരൻ ഹംസയാണ്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം ഈ ഹംസയ്ക്ക് വേണ്ടി ഹംസയുടെ കട തല്ലിപ്പൊളിച്ച മുതലാളിയെ ഈ ചെല്ലപ്പനായ അനാഥൻ കുത്തിക്കൊല്ലുന്നു. അതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ സത്യൻ സാറിൻ്റെ രോഗം മൂർദ്ധന്യ ദശയിലിരിക്കുന്ന സമയമാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞു, അവിടെ വെച്ച് ഒരു സീൻ എടുത്തു. എൻ്റെ കട തല്ലിപ്പൊളിച്ച് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം സത്യൻ പോകുമ്പോൾ ഞാൻ കൂടെ പോകുന്നു. ഹംസേ, നീ ഇവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് പരിചയപ്പെട്ടു, ഇവിടെ വെച്ച് ഞാൻ പിരിയുന്നു. അങ്ങനെ പോയിട്ടാണ് ഈ മുതലാളിയെ കുത്തിക്കൊല്ലുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സത്യനെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ഈ തൂക്കിക്കൊല്ലുന്ന രംഗം എടുത്തത് മദ്രാസിലാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ യഥാർത്ഥമായ സത്യൻ സാർ മരിച്ചുപോയി. ആ ഈ ഹംസ സെൻട്രൽ ജയിലിൽ നിന്നും ഈ ശവശരീരം ഏറ്റുവാങ്ങുന്ന ഒരു രംഗമുണ്ട്. ശ്യാമള സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു ആ രംഗം ഷൂട്ട് ചെയ്തത്. സത്യന് പകരം സത്യൻ്റെ ഡ്യൂപ്പായിരുന്നു. വാസ്തവത്തിൽ അന്നത്തോളം ഞാൻ കരഞ്ഞ ഒരു ദിവസമില്ല.
1: സിനിമയിൽ നിന്ന് സമ്പാദിച്ചതൊക്കെ സിനിമയ്ക്ക് തന്നെ വിട്ടുകൊടുത്ത ബഹദൂറിന് പക്ഷേ

0: പരാതികളും പരിഭവങ്ങളും ഒട്ടുമേയുണ്ടായിരുന്നില്ല.
1: ആകെ തുക നോക്കിയാൽ 40-42 കൊല്ലത്തെ കലാജീവിതത്തിൽ നേട്ടങ്ങൾ ഏറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ കച്ചവടം ചെയ്ത് പല ലക്ഷങ്ങളും നഷ്ടപ്പെടുത്തി. ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായി, ഇതിഹാസ്, പല ലക്ഷങ്ങളും നഷ്ടപ്പെട്ടു. 5-6 സിനിമ പലരെയും നന്നാക്കാൻ വേണ്ടി എടുത്തു, അതും നഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്ത് ഒരു സിനിമ പ്രോസസ്സിംഗ് ലാബ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് മുഴുവൻ നഷ്ടപ്പെട്ടു. ആകത്തുക മൊത്തത്തിൽ സിനിമയിലല്ലെങ്കിൽ ഞാൻ ഈ പദവിയിൽ ഈ സ്ഥിതിയിൽ എത്തുമെന്ന് കരുതുന്നില്ല. പ്രതാപശാലിയായി, പണക്കാരനായി, പ്രശസ്തി കിട്ടി, പണം സൂക്ഷിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പലരെയും സഹായിച്ചു നഷ്ടപ്പെട്ടു, അല്ലാതെ കൈമോശം വന്നു പോയതല്ല എന്നുള്ള ഒരു സമാധാനം മാത്രമാണുള്ളത്.
0: മറവി അനുഗ്രഹമാണ്, മറവി നന്ദികേട് കൂടിയാണ്. മറക്കാതിരിക്കുക ഈ മഹാപ്രതിഭയെ.
2: ആർട്ട് കഫേയിൽ നിങ്ങൾ കേട്ടത് ബഹദൂർ, ഒരോർമ്മ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ലളിത ഗാനങ്ങൾ ആദ്യം കേൾക്കാം. പി ലീല പാടിയ ഒരു ഗാനം, മുരളി ഗായക എന്ന് തുടങ്ങുന്നു.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0302.

0: സുവർണ മലരുകൾ.
1: ആദ്യം കേൾക്കാം യേശുദാസ് പാടിയ ഒരു ഗാനം, ചിത്രം പകൽക്കിനാവ്. സംഗീതം വി.എ. ചിദംബരനാഥ്, ഗാനരചന പി. ഭാസ്കരൻ.

യൂസഫ് അലി കേച്ചേരി രചിച്ച്, എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി, ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച.

സുവർണ മലരുകൾ തുടരുന്നു. ഇനി കേൾക്കാം യൂസഫലി കേച്ചേരി രചിച്ച്, ജി ദേവരാജൻ സംഗീതം നൽകി, മാധുരി പാടിയ ഗാനം. ചിത്രം സിന്ദൂരച്ചെപ്പ്.

ഇനി കേൾക്കാം ചെമ്പർത്തി എന്ന ചിത്രത്തിൽ മാധുരി പാടിയ ഒരു ഗാനം. സംഗീതം ജി ദേവരാജൻ, ഗാനരചന വയലാർ രാമവർമ്മ.

ഇനി കേൾക്കാം യേശുദാസും ജാനകിയും പാടിയ ഒരു ഗാനം. ചിത്രം സ്വന്തമെന്ന പദം. സംഗീതം ശ്യാം, ഗാനരചന ശ്രീകുമാരൻ തമ്പി.

കേൾക്കാം. പൂവച്ചൽ ഖാദർ രചിച്ച്, ശ്യാം സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം. പടം ആൺകിളിയുടെ താരാട്ട്.

0: സുവർണ മലരുകൾ.
1: ഇശൽമാല. ആദ്യം കേൾക്കാം എം എ അസീസ് പാടിയ ഒരു ഗാനം, ആദരവായ മുഹമ്മദ് നബിയുടെ എന്ന് തുടങ്ങുന്നു.

ഉടൻ മുൻപിൽ പോലും തന്നുടെ വദനം മൂടിയ ഫാത്തിമ്മ, കുരുടൻ മുൻപിൽ പോലും തന്നുടെ വദനം മൂടിയ ഫാത്തിമ്മ, കുടുംബ വിളക്കായി പ്രകാശിച്ച കുടുംബിനിയായ ഫാത്തിമ്മ.

0: ഇശൽമാല സമാപിച്ചു.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
0: ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, തിരുവനന്തപുരം റിലേ.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിൻ്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ. മറ്റേത്, മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്ന ആളിൽ അവരുടെ കരൾ അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല, ഇവരെ സ്ത്രീകൾ മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
3: സാർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം?
2: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്

0: ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല. ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്, അതായത് നോൺ ആൽക്കോളിക് സിയറ്റോ. നോൺ ആൽക്കോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവേ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്ന പോലെ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ ഒക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയർ എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇത് ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷേ കാലം മാറി, ഇപ്പോൾ അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക, ഇതാണ് ഫാറ്റി ലിവർ. ലിവർ പ്രിവെൻ്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളുടെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
1: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം? ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം. എന്തിനു ഭക്ഷണം നിയന്ത്രിക്കണം? കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം. എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്? കാര്യം എനിക്ക് കുഴപ്പമില്ല. ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നു. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ, ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ല ഒരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന്, ഷുഗർ, പ്രഷർ, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കട, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുമുള്ള ചികിത്സയ്ക്ക് വിധേയമാകണം എന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
1: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
0: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗിയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്. അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ

0: കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം, ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻ്റെ ഭാഗമായിട്ട് ഒരു 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 കിലോ വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 കിലോ വെയിറ്റ് കുറയ്ക്കുന്നവർ, 70 കിലോ ഉള്ള ആൾക്ക് 10% 7 കിലോയാണ്. 7 കിലോ കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ നമുക്ക് കഴിക്കാം.
1: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
2: മാഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധന കൃത്യമായി
3: ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പോൾ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമുക്കറിയാം: വയറ്റിലെ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അത് വളരെ വൈകി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഏർലി സ്റ്റേജുകളിൽ, ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചെറിയതായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷേ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമലാണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിൻ്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിൻ്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവറാണോ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റസുഖങ്ങളുണ്ടെങ്കിൽ, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോള് കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനമുണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം, പക്ഷേ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
2: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
3: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങളനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങളനുസരിച്ച് 3/1 ഫാറ്റി ലിവറുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങളനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് 2 പേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവറുണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12-14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം ഭക്ഷണക്രമത്തിൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറേ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക്

0: സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫ് ആണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല, ഏതളവിലുള്ള മദ്യവും എന്തരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
1: മേഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
0: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. ില്ല നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി UDFലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. നിയമസഭ ഹാളിലെ വോട്ടെടുപ്പിൽ പ്രോട്ടം സ്പീക്കർ G സുധാകരൻ ഒഴികെ 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് ഡയസിലേക്ക് ആനയിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തെ അനുമോദിച്ച് സംസാരിച്ചു. സ്പീക്കർ തെരഞ്ഞെടുപ്പോടെ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിയും. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭ വീണ്ടും സമ്മേളിക്കും. സ്പീക്കർ അരാഷ്ട്രീയവാദിയല്ലെന്നും സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്നും മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമായി താരതമ്യമില്ലെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്താൻ കഴിഞ്ഞത് അതിപ്രധാന നിമിഷമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വസതി തിരുവഞ്ചൂർ സന്ദർശിച്ചു. 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി പ്രവർത്തന പരിചയവുമായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലെത്തുന്നത്. 1991 മുതൽ 2006 വരെ അടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം 2011 കോട്ടയം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. 2004 ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന തിരുവഞ്ചൂർ ജലവിഭവം, വനം, ആരോഗ്യം, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകളുടെ ചുമതലകൾ വഹിച്ചിരുന്നു. 2011 രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായി നിയോഗിതനായി. പിന്നീട് 2012 ആഭ്യന്തരമന്ത്രിയായും ചുമതല വഹിച്ചു. KP പരമേശ്വരൻ പിള്ളയുടെയും MG ഗൗരിക്കുട്ടി അമ്മയുടെയും മകനായി 1949 December 26 കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂരിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ജനനം. കോട്ടയത്തെ MT സെമിനാറി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് കോട്ടയം ബസേലിയസ് കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ KSU രാഷ്ട്രീയ രംഗത്ത് പ്രവേശിക്കുന്നത്. 1976 മുതൽ കോട്ടയം ബാറിൽ അഭിഭാഷകനായി പരിശീലനം തുടങ്ങിയെങ്കിലും സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടരുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിസുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകളിൽ കൂടിക്കാഴ്ചയിൽ ചർച്ചയിൽ വിഷയമാകും. കൂടാതെ രണ്ടു നേതാക്കളും നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചുകൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അർജുമന്ദ് ഗുൽസർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിന്റെ

ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. സ്വകാര്യ ചില്ലറ വിൽപ്പനശാലകളേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക ആശയവിനിമയ മാർഗ്ഗങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ശിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ശിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ശിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPG ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷ സെക്രട്ടറി. 1933 ബാച്ചിലെ ത്രിപുര കേഡർ IPS ഉദ്യോഗസ്ഥനാണ് രാജീവ് സിംഗ്. ഡിജിറ്റൽ ഭൌതിക രീതികളിലൂടെ ഭിന്നശേഷിക്കാർക്ക് ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങളിൽ തുല്യമായ സേവനം ഉറപ്പാക്കാൻ ബാങ്കിംഗ് ധനകാര്യ സേവന മേഖലയ്ക്കായി പ്രത്യേക മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ടെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒഴുകുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൌകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കാർഷികേതര മേഖലയിലെ കോർപ്പറേറ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളുടെ എണ്ണം രാജ്യത്ത് 9 കോടിയിലധികമായി ഉയർന്നു. ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ ആദ്യമായി 15 കോടിയും കവിഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ കോർപ്പറേറ്റഡ് അല്ലാത്ത സംരംഭങ്ങളുടെ ത്രൈമാസ ബുള്ളറ്റിനാണ് സ്ഥാപനങ്ങളുടെ എണ്ണം 9.16 കോടിയായി വർദ്ധിച്ചുവെന്ന് കണ്ടെത്തിയത്. 2024 കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം അന്വേഷിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. CBI ഈസ്റ്റേൺ സോൺ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. അടുത്ത മാസം 25-നകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച വൈഷ്ണവി ഭവൻ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഭക്തർക്ക് സമർപ്പിച്ചു. ഗുഹാക്ഷേത്രത്തിലെ തീർത്ഥാടക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും താമസ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നിർമ്മിച്ചതാണ് വൈഷ്ണവി ഭവൻ. പുതിയ വൈഷ്ണവി ഭവനിൽ ഭക്തർക്കായി 78 മുറികളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K.മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങളെന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി V.D. സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും.
യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30

30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1788 മത്സരങ്ങളുണ്ട്. August 23 ദുലീപ് ട്രോഫിയോടെയാണ് പുതിയ ആഭ്യന്തര സീസണ് തുടക്കമാകുന്നത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ക്വാലാലംപൂരിൽ മലേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ സിംഗിൾസ് പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ മലേഷ്യയെ പരാജയപ്പെടുത്തി. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഡെൻമാർക്കിനെ നേരിടും. UDF അധികാരത്തിലേറിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കും MLA പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതിമത വിഭാഗീയത നോക്കാതെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും ലീഗിന്റെ നിലപാട് മതേതരത്വം ഉയർത്തിപ്പിടിക്കുക എന്നതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗമാവുക.

ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണം സുപ്രഭാതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:31. 438.6 മീറ്ററിലെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
0: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: വെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
5: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ. തിരുവഞ്ചൂരിനെ അനുമോദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. IPL ക്രിക്കറ്റിൽ വൈകിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി UDFലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 101 വോട്ടുകളും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. നിയമസഭാ ഹാളിലെ വോട്ടെടുപ്പിൽ പ്രോട്ടം സ്പീക്കർ G സുധാകരൻ ഒഴികെ 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൂർത്തിയായ ഉടനെ തന്നെ വോട്ടെണ്ണി പ്രോട്ടം സ്പീക്കർ ഫലം പ്രഖ്യാപിച്ചു. സ്പീക്കറായി തിരഞ്ഞെടുത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് ഡയസിലേക്ക് ആനയിച്ചു. ശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റു കക്ഷി നേതാക്കളും അദ്ദേഹത്തെ അനുമോദിച്ച് സംസാരിച്ചു. ഇതോടെ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭ വീണ്ടും സമ്മേളിക്കും. 3.5 പതിറ്റാണ്ടിൻ്റെ പാർലമെന്ററി പ്രവർത്തന പരിചയവുമായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലെത്തുന്നത്. 1991 മുതൽ 2006 വരെ അടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മണ്ഡലം പുനർനിർണയത്തിന് ശേഷം 2011 കോട്ടയം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചു വരുന്നത്. 2004 ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന തിരുവഞ്ചൂർ ജലവിഭവം, വനം, ആരോഗ്യം, പാർലമെന്ററി കാര്യം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലകൾ വഹിച്ചിരുന്നു. 2011 രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായി നിയോഗിതനായി. പിന്നീട് 2012 ആഭ്യന്തരമന്ത്രിയായും ചുമതല വഹിച്ചു. ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയിലേക്ക് പുതുതായി എത്തുന്ന എല്ലാ സാമാജികർക്കും പിന്തുടരാൻ പറ്റിയ മികച്ച റോൾ മോഡലാണ് തിരുവഞ്ചൂർ. രാഷ്ട്രീയ പാരമ്പര്യവും ജനപ്രതിനിധി എന്ന നിലയിലെ പരിചയ സമ്പത്തുമാണ് അദ്ദേഹത്തെ സ്പീക്കർ പദവിയിലേക്ക് എത്തിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിയായും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ചതിലും നേടിയ അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി വ്യക്തമാക്കി. സ്പീക്കർക്ക് പ്രതിപക്ഷത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്തു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദനം അറിയിച്ചു. സ്പീക്കർ അരാഷ്ട്രീയവാദിയല്ലെന്നും സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്നും മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമായി താരതമ്യമില്ലെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്നിൻ്റെ തലപ്പത്തെത്താൻ കഴിഞ്ഞത് അതിപ്രധാന നിമിഷമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ബഹുമുഖ വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശിക ആഗോള പ്രാധാന്യ വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഇരുവരും ഒപ്പുവെക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26-ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തും. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്

0: നീത് സിംഗ് എന്നിവർ അടുത്ത മാസം കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. അടുത്ത മാസം 1 വിജ്ഞാപനം പുറപ്പെടുവിക്കും. ജൂൺ 18 വോട്ടെടുപ്പ്. വോട്ടെണ്ണലും അന്നു തന്നെ നടക്കും. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ സീറ്റിൽ അടുത്ത മാസം 18 രാജ്യസഭാ ഉപതിരഞ്ഞെടുപ്പും നടത്തും. 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി അടക്കം എല്ലാ വിഷയങ്ങളും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K.മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി V.D. സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മന്ത്രി VE അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വത്തെ കണ്ടു. സഭാതലവൻ Thomas J. Netto അദ്ദേഹത്തെ സ്വീകരിച്ചു. തികച്ചും സൗഹൃദപരമായ സന്ദർശനമാണിതെന്നും സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ വേണ്ട നടപടികൾ ഉടനെടുക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എറണാകുളം മലയിടം ദുരിത്തിനടുത്ത പര്യത്തെ കോളനി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. കോളനി ഒഴിപ്പിക്കാൻ നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവ്. പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ദേശങ്ങൾ കടന്നുള്ള ആഘോഷമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. തറവാട്ടിലെ മുതിർന്ന അംഗം കിള്ളിയോട്ട് സദാനന്ദൻ കാരണവരുടെ നേതൃത്വത്തിൽ എള്ളെണ്ണയുമായി കാൽനടയായി പുറപ്പെട്ട സംഘം 23 ക്ഷേത്രത്തിൽ എത്തിച്ചേരും. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് വിളക്കുതിരി സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ 6 സംഘം വിളക്ക് തിരിയുമായി പുറപ്പെട്ടു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുക.
0: ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1788 മത്സരങ്ങളുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 തോൽപ്പിച്ചിരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. 320 പവന് താഴ്ന്ന് 116,960 14,620 ഗ്രാമിൻ്റെ ഇന്നത്തെ വില. UDF അധികാരത്തിലെത്തിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കും MLA മാർക്കും പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേമം മണ്ഡലത്തിൽ 24 പ്രവർത്തിക്കുന്ന MLA ഓഫീസ് June 1 തുടങ്ങുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഓഫീസിനോടനുബന്ധിച്ച് ആംബുലൻസ് സേവനവും ഏർപ്പെടുത്തും. BJPയുടെ മണ്ഡലങ്ങളോട് വിവേചനം കാണിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാവുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം റാലിയോടെ കോഴിക്കോട്ട് സമാപിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. 12 സമ്മേളന ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ പ്രവർത്തന സമയം സമയബന്ധിതമായി പൂർത്തീകരിക്കുക, പെൻഷൻകാരുടെ മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, തൊഴിൽ കോഡുകളിലെ ചട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് അനുകൂല ഭേദഗതി കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. കോം ട്രസ്റ്റ്, മാവൂർ, ഗ്രാസിം എന്നിവയുടെ പുനരുജ്ജീവന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ BJP ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. കോഴിക്കോട് മുത്തപ്പൻ പുഴയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് യാത്രക്കാർ താൽക്കാലികമായി ഉപയോഗിച്ചിരുന്ന ചപ്പാത്ത് തകർന്നു. നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ താൽക്കാലിക സംവിധാനമാണ് തകർന്നത്. വനത്തിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് ചപ്പാത്ത് തകർന്നത്. ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്.

പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ. തിരുവഞ്ചൂരിനെ അനുമോദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. IPL ക്രിക്കറ്റിൽ വൈകിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50. Thank you.

0: ഐ പി എൽ ക്രിക്കറ്റിൽ വൈകിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: One 103.6 Real FM.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: The Real FM 103.6.

ഋതുശലഭം നീ മധുശലഭം, മനസ്സിലെ തേനറകൾ നിറച്ചു വയ്ക്കും. ഋതുശലഭം നീ മധുശലഭം, മനസ്സിലെ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
1: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
0: മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനം അർപ്പിച്ചു. പരിണിത പ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയ സമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ MPമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ AIADMK

0: MP CV ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി SJ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagyata encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent and people-driven.
0: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവെച്ചു. 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് ക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് ക്യാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ ബുൻഡി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140 എബോള മരണങ്ങളും 650 പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതം നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത CCTV ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗ് ആണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു.

0: നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: പത്ത് സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, റവ്നീത് സിംഗ് എന്നിവർ അടുത്തമാസം കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. സ്പീക്കർ അരാഷ്ട്രീയവാദിയല്ലെന്നും എന്നാൽ സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമായി താരതമ്യം ഇല്ലെന്നും വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസ്ഥാനവും ഭരണപക്ഷ പ്രതിപക്ഷ പ്രവർത്തനങ്ങളിലെ അനുഭവങ്ങളും തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാ അധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി വ്യക്തമാക്കി. തീവ്രമായ മഴ സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. മന്ത്രി VE അബ്ദുൾ ഗഫൂർ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വത്തെ കണ്ടു. സഭാതലവൻ തോമസ് ജെ നെറ്റോ അദ്ദേഹത്തെ സ്വീകരിച്ചു. സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ വേണ്ട നടപടികൾ ഉടൻ എടുക്കുമെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മലയോര മേഖലകളിൽ വന്യജീവി പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് തിരുവമ്പാടി MLA CK കാസിം. ഈ ആവശ്യം ഉന്നയിച്ച് കാസിം മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖ ഉത്സവത്തിന് തുടക്കം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. നമ്പർ 2366176 2366176. STD code 0495. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 9447444800. ഗാനോത്സവത്തിൽ ആദ്യം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും SP ബാലസുബ്രഹ്മണ്യവും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ.

ഇനി സ്ഫടികം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കറിന്റെ വരികൾ, ഈണം എസ് പി വെങ്കിടേഷ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊടുവള്ളിയിൽ നിന്നും ആബിദ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം നാട്ടുരാജാവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പന്തിരങ്കാവിൽ നിന്നും ബാസിദ്.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

ഗാനോത്സവത്തിലൂടെ ഇനി കുന്നമംഗലത്ത് നിന്നും സജിത് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മരുപ്പച്ച എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ബി വസന്തയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ ഈണം എ ടി ഉമ്മർ.

ഗാനോത്സവത്തിൽ ഇനി കാന്തവലയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഏറ്റുമാനൂർ ശിവകുമാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കണ്ണൂരിൽ നിന്നും ശ്രീജിത്ത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: വട്ടപ്പാറപ്പൊയിൽ നിന്നുള്ള ശ്യാമളയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചാന്തുപൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, ഈണം വിദ്യാസാഗർ.

ഗാനോത്സവത്തിൽ ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും നിഖിൽ ഗുപ്ത, ഹരികൃഷ്ണൻ എന്നിവർക്കു വേണ്ടി തേജാബായി ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിനു വേണ്ടി ഷാൻ റഹ്മാൻ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ ഈണം ദീപക്.

ഗാനോത്സവത്തിൽ ഇനി വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് പി. സുശീല. ചിത്രം ഭാര്യ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൊറ്റമ്മലിൽ നിന്നും ദേവിക.

കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്.

0: സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മുല്ലനേഴിയുടെ വരികൾക്ക് ഈണം പകർന്നത് ജെറി അമൽദേവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓർക്കാട്ടേരിയിൽ നിന്നും മനോജ്.
1: കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്.
2: സാഹിത്യനഗരമായ കോഴിക്കോട് നാളെ ബീച്ചിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. യു കെയിലെ നോർവിച്ച് സിറ്റി ഓഫ് ലിറ്ററേച്ചറിന്റെ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പദ്ധതിയായ പേജ് എഗെയിൻസ്റ്റ് മെഷീൻ എന്ന പരിപാടിയിൽ കോഴിക്കോട് സാഹിത്യനഗരവും പങ്കാളികളാവുകയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റിവെച്ച് കുറച്ചുനേരം വായനയ്ക്കായി ചിലവഴിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പരിപാടിയിൽ ഉള്ളത്. നാളെ വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ബീച്ച് ഡിടിപിസി അരീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട മേയർ ഒ സദാശിവൻ പുസ്തകം വായിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. റീഡിംഗ് കോർണറുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ട ബുക്കുകൾ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കാൻ സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് വായിച്ചിട്ട് ഈ ഹാഷ്ടാഗില് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങൾ, നഗരത്തിലുള്ള പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര്, കുട്ടികൾ, എല്ലാവരും ഇതിൽ പങ്കെടുക്കാം. പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. കോഴിക്കോട് സാഹിത്യനഗരത്തെ യു കെയിലെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയ നോർവിച്ച് സിറ്റിക്ക് പരിചയപ്പെടുത്തുന്ന ഈ പരിപാടി അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നാളെ വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് ബീച്ച്.
1: ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ സാഹിത്യ നഗരത്തിൽ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് സംസാരിച്ചത് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
0: ഇനി ചേറോട് നിന്നും രാമചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സൂസി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

യൂസഫ് അലി കെജേരയുടെ വരികൾക്ക് ബോംബെ രവി ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം സർഗം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സുബീഷ് പെരുമുഖം.

0: വെള്ളന്നൂരിൽ നിന്നും ലീല ആവശ്യപ്പെട്ട ഗാനമാണ് ഗാനോത്സവത്തിൽ അവസാനമായി കേട്ടത്. പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾ ഈണം ആർ കെ ശേഖർ.
1: ഗാനോത്സവം
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി കേൾക്കാം മിഡ് ഡേ ന്യൂസ്.
2: This is Akashvani and I am Valsa Williams with the Midday News. The headlines. Prime Minister Narendra Modi holds discussion.

0: ഉത്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
1: പണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പട്ടണത്തിൽ പഠിക്കാൻ അയച്ചയാളാണ് റസ്കോൾനിക്കോവ്. 1866 റഷ്യയിലാണ് കഥ നടക്കുന്നത്. പണമില്ലാതെ പഠനം മുടങ്ങി, തൊഴിലൊന്നും കിട്ടാതെ ജീവിതം പ്രതിസന്ധിയിലായി, ചുറ്റിലുമാകെ പതിതരും ചൂഷിതരുമായവരെ കണ്ട് രക്തം തിളച്ച് പണക്കാരി ഒരു സ്ത്രീയെ കൊന്നു കൊള്ള ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങൾ. പിന്നെ എങ്ങോട്ട്, യവനിക ഉയരുമ്പോഴെല്ലാം മനസ്സിൻ്റെ ഉൾക്കടലിൻ്റെ ചുഴിച്ചുരുളുകളാണ്. ചുഴറ്റിയെറിഞ്ഞു വീഴുന്നതിനിടയിലും ജീവിതാസക്തിയുടെ തൊടുമധുരങ്ങൾ തൊട്ടുമടങ്ങുന്നുണ്ട്. നിക്കോവ് പച്ച പരമാർത്ഥിയെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസുമഹീൻ കഥയിലുടനീളമുണ്ട്. നിക്കോവിൻ്റെ പനിയും മനോരോഗവും ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറാണ് സോസിമോവ്. 3 കൊല്ലം കഴിഞ്ഞ് പ്രതീക്ഷയോടെ മകനെ കാണാനെത്തുന്ന അമ്മയെയും പെങ്ങൾ ഡോണിയയെയും ഇപ്പോൾ സ്വീകരിക്കുന്നത് റസുമഹീനാണ്. ഡോണിയയുടെ ഭാവി വരൻ ലൂഷിനെ ആർക്കും അത്ര പിടിച്ചിട്ടില്ല. കുടിച്ചൽപ്പം ഓവറാണെങ്കിലും റസുമഹീൻ പ്രിയങ്കരനാകുന്നു. അയാളുടെ കണ്ണുകൾ ഏതോ അലസ നയനങ്ങളിലുടക്കിയോ.
2: നമ്മൾ അപ്പോ ഇറങ്ങിയത് നന്നായി.
3: റസുമഹീൻ, നീ മോന്റെ ജീവൻ രക്ഷിച്ചില്ലേ, നീ അവനെ നോക്കിക്കോണം.
2: ധൈര്യമായിട്ട് അമ്മ വയ്ക്കൂ.
4: റസുമഹീനുള്ളത് ചേട്ടന് വലിയൊരു ആശ്വാസമായി അല്ലേ?
2: മോളെ, നീ എന്നെ മനസ്സിലാക്കുന്നു, നീ ഒരു മാലാഖയാണ്.
3: നീ അവന്റെ അടുത്ത് ചെന്നിരിക്കെ, ഞങ്ങൾ പൊക്കോളാം.
2: ഷൂ, നിങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല. ഈ റസുമഹീൻ തടി പോലെ ഇവിടെ നിൽക്കുമ്പോ ഒറ്റയ്ക്കോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോവാനോ? ഷോ, അത് പറ്റില്ല.
4: നമുക്ക് നടക്കാം.
2: ഞാനൊരു വിഡ്ഢിയാണ്. കുറച്ചകത്താക്കിയിട്ടുണ്ടെന്നുള്ളത് ശരി, ബോധം പോയിട്ടില്ല. നിനക്ക് ബോധമൊന്നും പോയിട്ടില്ല. പക്ഷെ എങ്ങനെ കുടിക്കാതിരിക്കും? ലൂഷിനുമായുള്ള വഴക്ക് അത്രയ്ക്കായിരുന്നില്ലേ? ഓ, എന്തൊരു വാദപ്രതിവാദമായിരുന്നു.
3: പിണക്കിയാണോ ലൂഷിനെ അവൻ അയച്ചത്?
2: ഇന്നല്ലാതെ പോയിട്ട് തൊഴണോ? 14 തെറ്റെങ്കിലും ചെയ്യാതെ നിങ്ങൾക്കൊരു ശരീരം തരാവില്ല. ഒരുപക്ഷെ 114. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു തെറ്റും ചെയ്യാൻ പാടില്ലെന്നല്ലേ? മറ്റാരുടെയെങ്കിലും മാർഗത്തിലൂടെ തെറ്റ് വരുത്തുന്നതിനേക്കാൾ ഭേദമാണ് സ്വന്തം മാറ്റത്തിലൂടെ തെറ്റ് വരുത്തുന്നത്.
4: കൊള്ളാമല്ലോ രസമുഖീൻ നിങ്ങളുടെ ദർശനം.
2: മറ്റുള്ളവരുടെ ആശയങ്ങൾ ആശ്രയിച്ച് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളത് ശീലിച്ചു പോയി. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ?
3: അതെ, ശരിയാണ് റസുമഹീൻ. 100% നീ പറയുന്നത് ശരിയാണ്.
2: എനിക്കിപ്പോ മുട്ടുകുത്തി നിന്ന് അമ്മയുടെ കൈകളിൽ ചുംബിക്കണം, എന്നും ചുംബിക്കണം.
3: പെരുവഴിയിൽ നിന്നോ? എന്താ, നിനക്ക് ബോധമില്ലേ?
2: ഇല്ല, ഞാനിതാ മുട്ടുകുത്തുന്നു, ഞാനിതാ മുട്ടുകുത്തുന്നു. അമ്മേ, ആ കൈകളെങ്കിൽ തരും. അമ്മേ,
3: എന്ത് ഭ്രാന്താണിത്! നിർബന്ധമാണെങ്കിൽ ഇതാ എന്റെ കൈകൾ.
2: ഞാൻ ഈ കൈകളിലൊന്നും മുത്തിക്കോട്ടെ അമ്മേ.
4: എണീക്ക് റസുമഹീൻ, എണീക്ക്. അമ്മയുടെ കൈ ചുംബിച്ച് കഴിഞ്ഞല്ലോ.
2: ശരി, ഞാൻ എണീക്കുന്നു. ഞാൻ നിർഭാഗ്യവാനായൊരു വിഡ്ഢിയാണ്.
3: മോനെ, എനിക്ക് കരയാതെ, മോനെ നീ കരയാതെ.
2: അമ്മ, നിങ്ങളെ സ്നേഹിക്കാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. എന്നാൽ മാന്യനായ ഏതൊരുവന്റെയും കടമയാണ് നിങ്ങളോട് ആദരവ്.

0: പ്രകടിപ്പിക്കുക എന്നത്.
1: ആ നമ്മുടെ താമസ സ്ഥലം അവിടെയല്ലേ?
0: ആ
1: വന്നതറിഞ്ഞില്ല.
0: ഇവിടെ നിങ്ങളെ പാർപ്പിച്ച ഒറ്റ കാരണം മതി നിക്കോവ് നിങ്ങളുടെ ലൂഷിനെ ആട്ടി പുറത്താക്കിയത് ന്യായീകരിക്കാൻ.
2: അതെന്താ അങ്ങനെ?
0: ഇത്തരം വൃത്തികെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെട്ടു? അപമാനകരും കുടിയന്മാരും അഭിസാരികകളുമുള്ള ഇവിടെയാണോ മാന്യകളായ നിങ്ങള്?
1: നമ്മുടെ സ്ഥലം എത്തി.
0: നിങ്ങളുടെ ഭാവി വരൻ ഒരു വൃത്തികെട്ടവനാണ്, ഒരു ദുർമാർഗി. അവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്?
1: നിങ്ങൾ കാര്യങ്ങൾ മറന്ന് സംസാരിക്കുന്നു രസമുഖീൻ. ഇനി ഈ വിഷയം വേണ്ട.
0: അതെ, നിങ്ങൾ പറയുന്നതാണ് ശരി. ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഞാനത് ലജ്ജിക്കുന്നു. ക്ഷമിക്കണം, വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. രാത്രി ഡോക്ടർ വരും, ഇവിടെ തന്നെ ഇന്ന് തങ്ങും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം.

0: കഥക തുറക്കണ്ട അമ്മേ, മോൻ സുഖമായിട്ടിരിക്കുന്നു, പോത്തുപോലെ കിടന്നുറങ്ങുകയാ. നസ്താസ്യ അവന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ തിരിച്ചെത്തുന്നത് വരെ പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കൊണ്ടുവരാൻ പോവുകയാണ്. അദ്ദേഹം എല്ലാം പറയും. പിന്നെ ഞാൻ അകത്തേറുന്നില്ല. ആ വാതില് പൂട്ടിയേക്കുക, ഞാൻ പോവുക.
1: ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു പയ്യനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എത്രമാത്രം സമർത്ഥനും അർപ്പണബോധമുള്ളവനുമായ ചെറുപ്പക്കാരൻ.
2: റസ്മുഹീനല്ലേ, എന്ത് മാന്യമായ പെരുമാറ്റം! ഇടയ്ക്കൊന്ന് ഓവറാക്കി, സാരമില്ല, 80 മാർക്ക് കൊടുക്കല്ലേ.
1: ആ ഇനി ഡോക്ടർ വരും, എന്നിട്ട് കിടക്കാം.

0: ഞാൻ ഡോക്ടർ സോസിമോ. നിക്കോവിന്റെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ സമാധാനമായിട്ടിരിക്കെ.
1: അവൻ തീരെ അവശനല്ലേ?
0: കുഴപ്പമില്ല, എല്ലാം നേരെയാകും. അവനെന്തോ മനസ്സിലൊരാഘാതമേറ്റിട്ടുണ്ട്. ഇനി ആഘാതങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്.
2: ചേട്ടന് എന്ത് രോഗമാണ് ഡോക്ടർ?
0: രോഗമോ? രോഗമൊന്നുമില്ല, മാനസികമായ എന്തോ ആഘാതം. കുഴപ്പമില്ല, നന്നായി രണ്ടു മൂന്ന് ദിവസം ഉറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. കൂട്ടത്തിൽ അപസ്മാരവുമുണ്ടല്ലേ.
1: ഡോക്ടർ അടുത്താണോ താമസിക്കുന്നത്?
0: അതെ. അപ്പോ നമുക്ക് നാളെ കാണാം. ഇനി നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ.
1: ശരി ഡോക്ടർ.
0: നല്ല അമ്മയും മോളും സ്നേഹസമ്പന്നരാണവർ. റസ്കോൾനിക്കോവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നവർ.
3: ഒരു പനി വന്നപ്പോ ഓടി ഇങ്ങ് വന്നില്ലേ രണ്ടും കൂടി.
0: അവന്റെ സഹോദരിക്ക് എന്തൊരു ഭംഗി, ഹൃദ്യമായ പെരുമാറ്റം.
3: മതി, ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. ഡോണിയയെ പറ്റി നിങ്ങൾ ഒരു അഭിപ്രായവും പറയണ്ട. ഇതൊക്കെ മനസ്സിലായോ കാര്യത്തിന്റെ കിടപ്പ്?
0: മനസ്സിലായേ
3: ഡോക്ടറെ. കാര്യമൊക്കെ ശരി, നിങ്ങളൊരു നല്ല മനുഷ്യനൊക്കെ തന്നെ. എന്നാലേ നിങ്ങൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. സ്ത്രീ വിഷയത്തിൽ എനിക്കത്ര വിശ്വാസം പോരെ. തിന്ന് താടിച്ച് കൊഴുത്ത് അലസ ജീവിതം നയിക്കുന്നവൻ.
0: എനിക്ക് മനസ്സിലായി അവന്റെ സഹോദരിയുടെ മേലുള്ള നിന്റെ കരുതൽ.
3: നിങ്ങൾ ഡോക്ടർമാർ സുഖകരമായ തൂവൽ ശയ്യയിൽ ഉറങ്ങുമ്പോൾ വാതിൽക്കൽ വന്ന് മുട്ടുന്നത് പാവപ്പെട്ട രോഗികൾ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം രോഗികളുടെ അടുത്തേക്ക് സന്തോഷത്തോടെ പോകാനാവുമോ ഡോക്ടർ? ഇനി മൂന്ന് നാല് വർഷം കഴിയട്ടെ, രോഗികൾ വിളിക്കുമ്പോൾ രാത്രി നിങ്ങൾ എഴുന്നേൽക്കില്ല, ഉറപ്പ്.
0: ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന ഘട്ടമായതുകൊണ്ട്

0: വലുപ്പച്ചെറുപ്പമില്ലാതെ നടക്കുന്നെന്നാണോ?
1: ഡോക്ടർ ഒന്നുമില്ല, വെറുതെ ഒന്ന് പ്രകോപിപ്പിച്ചു, അത്ര തന്നെ. ഇന്ന് ഡോക്ടർ വീട്ടുടമയോട് ചോദിച്ച് ഒരു മുറി വാങ്ങി അവിടെ കൂടുന്നു. മിക്കോവിന് ഒരു കൂട്ടാവും.
0: റസുമിഹിൻ,
1: ഓ,
0: ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
1: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ, ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരുവെന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്. അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 26-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിത സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പങ്കജ് ഉദാസ് ആലപിച്ച ഗസലുകൾ കേൾക്കാം.

പങ്കജ് ഉദാസ് ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:57. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ചകോരം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, ജോൺസൺ.

0: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
0: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
0: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏ മണ്ടത്തരം നിർത്ത്.
0: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ശ്രേയ ഘോഷാൽ, KS ഹരിശങ്കർ എന്നിവർ പാടിയ ഗാനം ചിത്രം തീവണ്ടി.

0: പറയുന്നു,
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പി വി നജീബ് കോട്ടക്കലും സംഘവും അവതരിപ്പിക്കുന്ന ദഫ്മുട്ട് കേൾക്കാം.

0: പി വി നജീബ് കോട്ടക്കലും സംഘവും അവതരിപ്പിച്ച ദഫ്മുട്ടാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0332.
0: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സാഗർ എന്ന ചിത്രത്തിൽ ആശാ ഭോസ്ലെ, ശൈലേന്ദ്ര സിംഗ് എന്നിവർ പാടിയ ഗാനം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്, ലളിതഗാനങ്ങൾ. പി പി ശ്രീധരനുണ്ണിയുടെ വരികൾക്ക് ജി എസ് ശ്രീകൃഷ്ണൻ സംഗീതം നൽകി. പി ജയചന്ദ്രൻ പാടിയ ഗാനമാദ്യം മുരളീധര ഗോവിന്ദാ.

ഈ സന്ധ്യയും ഈ തീരവും എന്നാരംഭിക്കുന്നു അടുത്ത ഗാനം. രേഖാ മേനോൻ പാടിയത്. ഗാനത്തിൻ്റെ രചന ഖാൻകാവിൽ, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
4: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0322.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ അഞ്ചു മണ്ഡലങ്ങളിലും നടപ്പിലാക്കാനുള്ള ലക്ഷ്യങ്ങളും ആശയങ്ങളും പങ്കുവച്ച് ജില്ലയിലെ MLA മാർ പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് ആറന്മുള, അടൂർ, തിരുവല്ല, കോന്നി, റാന്നി എന്നീ മണ്ഡലങ്ങളിലെ MLA മാർ തങ്ങളുടെ മണ്ഡലങ്ങളിലെ വികസന

0: ലക്ഷ്യങ്ങൾ പങ്കുവച്ചത്. ആറന്മുളയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പഞ്ചായത്ത് തലത്തിൽ വികസന സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നും വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ആറന്മുളയുടെ അത്തരം സാധ്യതകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുമെന്നും അഡ്വക്കേറ്റ് അബിൻ വർക്കി MLA പറഞ്ഞു. ജില്ലാതലത്തിൽ വികസന കോൺക്ലേവ് സംഘടിപ്പിക്കും. MLA ഓഫീസിനെ പൊതുജനങ്ങൾക്ക് ജാതിമത രാഷ്ട്രീയ ലിംഗഭേദമന്യേ 24 മണിക്കൂറും സമീപിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കും. പ്രവാസികൾ ഏറെയുള്ള ആറന്മുള മണ്ഡലത്തിലെ ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള വൃദ്ധജനങ്ങളുടെ പ്രശ്നത്തിന് പ്രാധാന്യം നൽകും. സമീപ ജില്ലകളുടെ പോലും വികസനത്തിന് കാരണമാകുന്ന ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് എതിരല്ലെന്നും എന്നാൽ ആറന്മുളയുടെ പൈതൃകത്തിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പദ്ധതി മൂലം ഉണ്ടാകുന്നതിനെ അനുകൂലിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ മണ്ഡലത്തിലെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അഡ്വക്കേറ്റ് CV ശാന്തകുമാർ MLA പറഞ്ഞു. അടൂരിലെ കിഫ്ബി പദ്ധതികളുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കും. പാതിവഴിയിൽ തടസ്സപ്പെട്ടു കിടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുൻഗണന നൽകും. മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിലനിൽക്കുന്ന കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ ജലവിതരണ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശപ്പ് രഹിത തിരുവല്ലയാണ് തന്റെ ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ MLA പറഞ്ഞു. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തും. മല്ലപ്പള്ളിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും MLA പറഞ്ഞു. കോർട്ട് കോംപ്ലക്സ് പണിവേഗം പൂർത്തിയാക്കും. കൾച്ചറൽ സെന്ററും ലൈബ്രറി നിർമ്മാണവും ആലോചനയിലുണ്ട്. തിരുവല്ല മല്ലപ്പള്ളി താലൂക്കുകളുടെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. പ്രവാസി പുനരധിവാസ പദ്ധതികളാണ് മറ്റൊരു ലക്ഷ്യം. എല്ലാ ബസ്സുകളും റെയിൽവേ സ്റ്റേഷൻ വഴി പോകും വിധം ക്രമീകരിക്കും. വ്യവസായശാലകൾ പുനരുദ്ധരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി മണ്ഡലത്തിന്റെ സമഗ്ര വികസനം തുടർ ലക്ഷ്യമെന്നും കോന്നിയുടെ സമഗ്രമായ പുരോഗതിക്കായി ജനങ്ങളെ ചേർത്തുപിടിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായി തുടരുമെന്നും MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ പറഞ്ഞു. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലമെന്ന നിലയിൽ റാന്നിക്ക് പ്രത്യേക പരിഗണന സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ടെന്ന് പഴകുളം മധു MLA പറഞ്ഞു. റാന്നി വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. റാന്നിയിലെ പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തീകരിക്കേണ്ടതായുണ്ട്. തീർത്ഥാടകരുടെ പമ്പയിലെ തിരക്ക് ഒഴിവാക്കാൻ വടശ്ശേരിക്കര കേന്ദ്രീകരിച്ച് പിൽഗ്രിം സെന്റർ തുറക്കും. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണെന്നും അത് പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 99.73% വിജയം നേടി 10ാം ക്ലാസ് പരീക്ഷയിൽ ജില്ല 1ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ വർഷം 99.48% വിജയം. 3200 കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി. 635 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിൽ 473 പേരും തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 162 പേരും എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷം 1462 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിരുന്നു. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയ ജില്ല കൂടിയായിരുന്നു പത്തനംതിട്ട. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിന് പത്തനംതിട്ട ജില്ലയിലെ നിരണം അർഹമായി. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് തിരുവല്ല താലൂക്കിലെ പുളിക്കീഴ് ബ്ലോക്കിൽ ഉൾപ്പെട്ട നിരണം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3ാം സ്ഥാനമാണ് നിരണത്തിന് ലഭിച്ചത്. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. 50 ലക്ഷം രൂപ നിരണം പഞ്ചായത്തിനും ലഭിക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ഉയിരും ഉർവരതയും ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി രണ്ടാം ഊഴത്തിലൂടെ ചിത്രീകരണം. 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സാഹിത്യരംഗം. പുസ്തകാവലോകനം. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തെ അവലോകനം ചെയ്യുന്നു KS വെങ്കടാചലം. KP സുധീരയുടെ കഥ ഒറ്റനാളത്തെ വിജയി. K രതീഷിൻ്റെ കവിതകൾ.

10 മണിക്ക് ആയാങ്കുടി മണിയുടെ സംഗീത കച്ചേരി, ഇ.പി. രമേശ് വയലിൻ, കലാമണ്ഡലം എസ്. ഷൈജു മൃദംഗം. 11 മണിക്ക് ലളിതഗാനം. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ രാവിലെ 6 മണിക്ക് വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ഒ എൻ വി കുറുപ്പിൻ്റെ കവിത ഇത്തിരി സ്നേഹത്തിന് അക്ഷരങ്ങൾ, ആലാപനം വീട്ടിമുരളി. പ്രഭാതഗീതം, ശ്രദ്ധ പ്രായോജകർ മുബാറക് ജ്വല്ലറി, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ എം ജി ഉമ്മൻ പങ്കെടുക്കുന്നു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ്, കിഞ്ചന വർത്തമാനം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 പാട്ടുവെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം. 8:30 സസ്നേഹം, 9 മണിക്ക് ഓർമ്മച്ചെപ്പ്, എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം. ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര, രചന കെ വി ശബരിമണി. 9:30 പൂക്കുട, ഗവൺമെൻറ് എൽ പി സ്കൂൾ ഒളവണ്ണയിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ. 10 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 12:40 വാർത്താദീപ്തി. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 ജനപഥം. 5 മണിക്ക് പഞ്ചവാദ്യം, പെരുവരം സർഗചേതനയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. കുരുമുളക് കൃഷി, ശാസ്ത്രീയ വിളപരിപാലന മുറകൾ പ്രഭാഷണം. കീടനിയന്ത്രണത്തിനായി നൂതന ജൈവ സാങ്കേതിക വിദ്യകൾ പ്രഭാഷണം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8 മണിക്ക് നാടകം, അഭയാർത്ഥി ക്യാമ്പ്, രചന വേണു രാമനാട്ടുകര. 9:15 കായികലോകം. 9:30 ആരോഗ്യവാണി. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവദില്യാം സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിനാ നികോസ് ക്രിസ്റ്റോഡോലൈഡ്സ് ഇത്യനേന സഹ ചർച്ചിതവാൻ. സഹ ഉക്തവാൻ യത് അഗ്രിമേഷു പഞ്ചവർഷേഷു നിവേശപ്രവാഹഃ ദ്വിഗുണീകർത്തും ഭാരത സൈപ്രസ് ദേശയോഃ ലക്ഷ്യമസ്തി. നിർവാചനായോഗേന അഗ്രിമേ മാസേ അഷ്ടാദശദിനാങ്കേ ദശരാജ്യാണാം ചതുർവിംശതിരാജ്യസഭാസനാനാം ദ്വിതീയേ വർഷെ ആയോക്ഷ്യമാണസ്യ നിർവാചനസ്യ ഘോഷണാമകരോത്. സർവോച്ചന്യായാലയേന

0: പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: പിച്ചിലെ ഏക ദശക് സൈപ്രസ് സേ ഭാരത് മെ നിവേശ് ലഗ്ഭഗ് ഡബൽ ഹുവാ ഹൈ. ദോനോ ദേശോ കെ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹൈ. ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ. ഇസ്കാ ലാഭ ഉഠാത്തെ ഹുയേ ഹം അഗലേ 5 വർഷോ മെ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ് രഹേ ഹൈ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമന പത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3-ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും

0: ലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റി വരണ്ടു കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണെ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
1: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി K. മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20-ന് വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
3: ആകാശവാണി
4: നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് അനീഷ് ഐലം, ലേഖകൻ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം അക്ഷയ് ഷാജി. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭ പ്രാബല്യത്തിൽ വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 140 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭാ സാമാജികരായി. BJP യുടെ 3 അംഗങ്ങൾ

പുതിയ പ്രതിപക്ഷ കക്ഷിയായി എത്തിയതും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും സഭാചരിത്രത്തിൽ പുതിയ ഏടെഴുതി ചേർത്തു. കേരള നിയമസഭയുടെ 25-ാമത് സ്പീക്കറായി നിയമസഭയിലെ പരിണതപ്രജ്ഞനായ അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളന ദിനമായ വ്യാഴാഴ്ച 139 അംഗങ്ങളും അമ്പലപ്പുഴ അംഗവും പ്രോറ്റം സ്പീക്കറുമായ ജി സുധാകരന് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് രാവിലെ 9 ആരംഭിച്ചു. അക്ഷരമാലാക്രമത്തിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. കളമശ്ശേരിയിൽ നിന്നും വിജയിച്ച ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ആദ്യവും വടക്കാഞ്ചേരിയിൽ നിന്നുള്ള സേവ്യർ ചിറ്റലപ്പള്ളി അവസാനവും പ്രതിജ്ഞയെടുത്തു. ബി ജെ പിയിൽ നിന്ന് ചാത്തന്നൂരിൽ നിന്നും വിജയിച്ച ബി ബി ഗോപകുമാറാണ് ആദ്യം പ്രതിജ്ഞ ചെയ്തത്. 64-ാമതായി കഴക്കൂട്ടത്ത് നിന്നും വിജയിച്ച വി മുരളീധരനും 83-ാമതായി നേമത്ത് നിന്നും വിജയിച്ച ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാജീവ് ചന്ദ്രശേഖറും പ്രതിജ്ഞയെടുത്തു. മന്ത്രിമാരിൽ പി സി വിഷ്ണുനാഥായിരുന്നു അവസാനം പ്രതിജ്ഞ ചെയ്തത്. യു ഡി എഫ് അംഗങ്ങളിൽ 5 സ്രഷ്ടാവിന്റെ നാമത്തിലും ഒരാൾ സർവേശ്വരന്റെ നാമത്തിലും 91 പേർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. എൽ ഡി എഫിൽ നിന്നുള്ള 34 പേരും യു ഡി എഫിൽ നിന്നുള്ള 8 പേരും സഗൗരവം പ്രതിജ്ഞയെടുത്തു. എൽ ഡി എഫിലെ കൂത്തുപറമ്പ് എം എൽ എ പ്രവീണിന്റെ പ്രതിജ്ഞ ദൈവനാമത്തിലായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടൻ, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, രമേശ് പിഷാരടി, മുസ്ലിം ലീഗിന്റെ ഫൈസൽ ബാബു, കെ ഡി പി നേതാവ് മാണി സി കാപ്പൻ എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം എം എൽ എ എഫ് രാജ തമിഴിലുമാണ് സത്യവാചകം ചൊല്ലിയത്. പ്രതിജ്ഞ കഴിഞ്ഞ് ഓരോ അംഗവും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റും കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള സത്യവാങ്മൂലവും സമർപ്പിച്ച ശേഷം പ്രോടെം സ്പീക്കറെ അഭിവാദ്യം ചെയ്താണ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത്. 12:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായത്. ഇന്ന് രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഡയസിലെത്തിയ പ്രോടെം സ്പീക്കർ ജി സുധാകരൻ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭരണകക്ഷിയിൽ നിന്നും കോട്ടയം അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽ ഡി എഫിൽ നിന്നും കുന്നംകുളം അംഗം എ സി മൊയ്തീനും ബി ജെ പിയിൽ നിന്നും ചാത്തന്നൂർ അംഗം ബി ബി ഗോപകുമാറുമായിരുന്നു സ്ഥാനാർത്ഥികൾ. ചരിത്രത്തിൽ ഇതാദ്യമായാണ് കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളുള്ളതിനാൽ ബാലറ്റ് വോട്ടിംഗിലൂടെയാണ് സ്പീക്കറെ തെരഞ്ഞെടുത്തത്. 3 സ്ഥാനാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തിയ ബാലറ്റിൽ ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അതിനു നേരെ പേനകൊണ്ട് ഗുണന ചിഹ്നം രേഖപ്പെടുത്തണമെന്ന് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പ്രോടെം സ്പീക്കർ നിർദ്ദേശിച്ചു. ഇരിക്കുന്ന സീറ്റിന്റെ ക്രമത്തിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യം മുഖ്യമന്ത്രി വി ഡി സതീശനും അവസാനം മന്ത്രി മോൻസ് ജോസഫുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. റിട്ടേണിംഗ് ഓഫീസറായതിനാൽ താൻ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് പ്രോടെം സ്പീക്കർ അറിയിച്ചു. തുടർന്ന് യു ഡി എഫിൽ നിന്നും അൻവർ സാദത്ത്, എൽ ഡി എഫിൽ നിന്നും സി കെ ഹരീന്ദ്രൻ, പി ജെ പിയുടെ വി മുരളീധരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ സെക്രട്ടറി വോട്ടെണ്ണൽ പൂർത്തീകരിച്ചു. 139 പേർ വോട്ട് രേഖപ്പെടുത്തിയതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101, എ സി മൊയ്തീന് 35, ബി ജെ പിക്ക് 3 വോട്ട് ലഭിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ തിരുവഞ്ചൂരിനെ സ്പീക്കറായി പ്രോടെം സ്പീക്കർ പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനും സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ജി സുധാകരൻ പ്രോടെം സ്പീക്കർ സ്ഥാനം.

0: പേന കൊണ്ട് ഗുണന ചിഹ്നം രേഖപ്പെടുത്തണമെന്ന് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പ്രോടെം സ്പീക്കർ നിർദ്ദേശിച്ചു. ഇരിക്കുന്ന സീറ്റിന്റെ ക്രമത്തിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യം മുഖ്യമന്ത്രി വി ഡി സതീശനും അവസാനം മന്ത്രി മോൻസ് ജോസഫുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. റിട്ടേണിംഗ് ഓഫീസറായതിനാൽ താൻ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് പ്രോടെം സ്പീക്കർ അറിയിച്ചു. തുടർന്ന് യു ഡി എഫിൽ നിന്നും അൻവർ സാദത്ത്, എൽ ഡി എഫിൽ നിന്നും സി കെ ഹരീന്ദ്രൻ, ബി ജെ പിയുടെ വി മുരളീധരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ സെക്രട്ടറി വോട്ടെണ്ണൽ പൂർത്തീകരിച്ചു. 139 പേർ വോട്ട് രേഖപ്പെടുത്തിയതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101, എ സി മൊയ്തീന് 35, ബി ജെ പിക്ക് 3 വോട്ട് ലഭിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ തിരുവഞ്ചൂരിനെ സ്പീക്കറായി പ്രോടെം സ്പീക്കർ പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനും സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ജി സുധാകരൻ പ്രോടെം സ്പീക്കർ സ്ഥാനമൊഴിഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് പുതിയ സ്പീക്കറെ ഡയസിലേക്ക് എത്തിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതിയ സ്പീക്കറെ അനുമോദിച്ച് സംസാരിച്ചു. 50 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി അനുഭവങ്ങളുടെയും പാരമ്പര്യത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകുന്നതെന്നും ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെയാകണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കണമെന്നതിന്റെയും നിയമസഭയിൽ പെരുമാറണമെന്നതിന്റെയും റോൾ മോഡലാണ് തിരുവഞ്ചൂർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി താൻ തിരുവഞ്ചൂർ നയിച്ച പദയാത്രയിൽ മുദ്രാവാക്യം വിളിച്ചതും ഓർത്തെടുത്തു. വൈവിധ്യമാർന്ന പ്രതിഭാശാലിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്നും പ്രതിപക്ഷ ശബ്ദം കൂടി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അർഹിക്കുന്ന ആൾ അർഹിക്കുന്ന കസേരയിലെത്തിയെന്നും സരസത കലർന്ന ശാസനയിൽ സഭ കൊണ്ടുപോകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുസ്ലിം ലീഗ് അംഗവും മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവകാശത്തിനുവേണ്ടി ഉന്നയിച്ച കാര്യങ്ങൾ ഓർക്കണമെന്ന് സി പി ഐ കക്ഷി നേതാവ് കെ രാജനും പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണെന്നും അവർ പ്രതീക്ഷിക്കുന്നത് ചർച്ച ചെയ്യാനും അവർക്കൊരു മികച്ച ഭാവി സൃഷ്ടിക്കാനും ഒരുമിച്ച് നിൽക്കണമെന്നും ബി ജെ പി അംഗം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ബി ജെ പി എം എൽ എമാരെ അനുവദിക്കണമെന്നും പുതിയ എം എൽ എമാരെ പ്രോത്സാഹിപ്പിക്കണമെന്നുമുള്ള അഭ്യർത്ഥനയും മുന്നോട്ട് വെച്ചു. കക്ഷി നേതാക്കളായ മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, കെ കെ രമ, അനൂപ് ജേക്കബ്, സ്പീക്കർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച എ സി മൊയ്തീൻ, ബി ബി ഗോപകുമാർ എന്നിവരും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അഭിനന്ദനം അറിയിച്ചു. തുടർന്ന് സ്പീക്കർ സംസാരിച്ചു. സഭയിലെ എല്ലാ അംഗങ്ങൾക്കും സ്വതന്ത്രമായും നിർഭയമായും പക്ഷഭേദമില്ലാതെയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടാകുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണഘടനയുടെ 4-ാം തൂണായ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള സൌകര്യമൊരുക്കും. ഭരണ പ്രതിപക്ഷത്തിന് ഒരുപോലെ നീതി ഉറപ്പാക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷ നേതാവായി സി പി ഐ എം അംഗം പിണറായി വിജയനെ നിർദ്ദേശിച്ചത് സ്പീക്കർ അംഗീകരിച്ചു. ശേഷം സഭ മെയ് 29 ചേരുമെന്ന് പ്രഖ്യാപിച്ച് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിൽ ചർച്ചയും നടക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഈ കാലയളവിൽ നടക്കും. 10 വർഷമായി ഭരണപക്ഷത്ത് ഇരുന്നവർ പ്രതിപക്ഷത്തേക്കും പ്രതിപക്ഷം ഭരണപക്ഷത്തേക്കും മാറിയതോടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാവും സഭ വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. നിങ്ങളിപ്പോൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.
1: മൊഴിയുറവുകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവുകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവുകൾ.
2: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതൂ. ഇമെയിൽ വിലാസം youth.AIRTVM@gmail.com, അല്ലെങ്കിൽ 8284203055 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 8284203055.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1 9 2 2 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്.

0: അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ

0: ആകാശവാണി കോഴിക്കോട്.
1: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം. നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, ഇതിനെല്ലാം പിന്നിൽ കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ പരസ്പര ബന്ധിതമായ ഒരു വലിയ ശൃംഖലയുണ്ട്. ഈ ശൃംഖലയിലെ ഒരു കണ്ണി അറ്റാൽ പോലും അത് മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. പ്രകൃതിയെ അറിഞ്ഞ് അതിലെ ഓരോ ജീവനെയും ആദരിച്ചുകൊണ്ട് നമുക്കങ്ങനെ മുന്നോട്ടു പോകാം.
1: ഉണർവും ഉർവരതയും ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
0: ഈ വർഷത്തെ ജൈവ വൈവിധ്യ ദിന സന്ദേശം ആഗോളാഘാതത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ്. ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള ആഗോള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വ്യക്തികളുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും പങ്ക് ഈ പ്രമേയം അടിവരയിടുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം ഇന്ന് ഭൂമിയിലെ ജൈവ വൈവിധ്യം വലിയ തോതിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മലിനീകരണം, അമിതമായ ചൂഷണം എന്നിവ കാരണം ലക്ഷക്കണക്കിന് ജീവജാലങ്ങളാണ് വംശനാശത്തിന്റെ വക്കിലുള്ളത്. പരിസ്ഥിതിക്കുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെ തടയാൻ ഓരോ വ്യക്തിക്കും അവരവരുടെ പ്രദേശത്ത് നിന്നും തുടങ്ങുന്ന ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും. നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ വലിയ ആഗോള മാറ്റങ്ങൾക്ക് കാരണമാകും. ജൈവ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നാടൻ സസ്യങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കുക. അമിതമായ കീടനാശിനി പ്രയോഗം ഒഴിവാക്കി ജൈവരീതികൾ പ്രോത്സാഹിപ്പിക്കുക. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന

0: ഈ പ്രപഞ്ചം കാത്തുവെച്ച ഏറ്റവും മനോഹരമായ ഒരു രഹസ്യമുണ്ട്. അതാണ് ജീവന്റെ സ്പന്ദനമുള്ള നമ്മുടെ ഭൂമി. ഋതുക്കൾ മാറി മാറി വരുന്ന കാടും കടലും പുഴയും മലകളും ചേർന്നൊരുക്കിയ പ്രകൃതിയുടെ ക്യാൻവാസ്. നോക്കൂ, എത്രയെത്ര വൈവിധ്യമാർന്ന ഭാവങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. നമ്മൾ ജൈവ വൈവിധ്യം എന്ന് വിളിക്കുന്നത് കേവലം ജീവികളുടെ എണ്ണത്തെയല്ല, മറിച്ച് പ്രകൃതി ഈ ഭൂമിയിൽ നെയ്തെടുത്ത അത്ഭുതകരമായ ഒരു ജീവ വലയത്തെയാണ്.
1: എത്രമാത്രം സമ്പന്നമാണ് ഈ ജീവലോകം! ആമസോൺ കാടുകളിലെ നിഗൂഢമായ പച്ചപ്പ് മുതൽ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ചോലവനങ്ങളിൽ മാത്രം കാണുന്ന അപൂർവ ജീവിവർഗങ്ങൾ വരെ, പ്രകൃതി ഒരുക്കിയ ജൈവ വൈവിധ്യത്തിൻ്റെ ഈ മഹാശൃംഖലയിൽ ഓരോ കണ്ണിയും പരസ്പരം കോർത്തുകിടക്കുകയാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത മണ്ണിലെ കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ മണ്ണിൽ പുതിയ ജീവന് വളക്കൂറ് കൂട്ടുമ്പോൾ, വണ്ടുകളും തേനീച്ചകളും പൂമ്പാറ്റകളും പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറന്ന് ഈ ഭൂമിയുടെ വംശവർദ്ധനവിന് കാരണമാകുന്നു. ആകാശത്തിൽ ചിറകുവിടർത്തുന്ന കഴുകന്മാർ പ്രകൃതിയുടെ ശുചീകരണ തൊഴിലാളികളാകുമ്പോൾ, വന്യമൃഗങ്ങൾ കാടിൻ്റെ സമതുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുന്നു. എന്നാൽ വികസനത്തിൻ്റെ അന്ധമായ പാച്ചിലിൽ മനുഷ്യൻ ഈ പച്ചപ്പിനെ മറക്കുമ്പോൾ, നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു കുഞ്ഞു ചെടിയുടെയോ വിത്തിൻ്റെയോ പേറ്റന്റ് പോലും നാളെ നമുക്ക് അന്യമാകാതിരിക്കാൻ കാവൽ നിൽക്കുന്ന പ്രകൃതിയുടെ ഒരു ഔദ്യോഗിക സുരക്ഷാ സൈന്യമുണ്ട്. അതാണ് ജൈവ വൈവിധ്യ ബോർഡ്.
0: ഇന്ത്യയിലെയും കേരളത്തിലെയും ജൈവ സമ്പത്ത് കാത്തുസൂക്ഷിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്ന ഒരു ഔദ്യോഗിക സംവിധാനമാണ് ജൈവ വൈവിധ്യ ബോർഡ്. ദേശീയ തലത്തിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡുകളുമാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരം രൂപീകൃതമായ ഈ സംവിധാനം ഇന്ന് നമ്മുടെ ഓരോ പഞ്ചായത്തിലും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അഥവാ BMC എന്ന ജനകീയ കൂട്ടായ്മയായി ഉണർന്നു പ്രവർത്തിക്കുന്നു. പരമ്പരാഗത അറിവുകളും നാട്ടിലെ സസ്യമൃഗ സമ്പത്തുകളും ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകളിൽ അഥവാ PBRകളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു. ഇത് വെറുമൊരു പുസ്തകമല്ല, നമ്മുടെ നാടിന്റെ അവകാശ പത്രമാണ്.
1: ഈ ഹരിത സംസ്കാരം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാൻ വിദ്യാലയങ്ങളിൽ ഇന്ന് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബുകൾ സജീവമാണ്. വിദ്യാലയമുറ്റങ്ങളിൽ നമ്മുടെ കുട്ടികൾ നട്ടുനനയ്ക്കുന്ന ശാന്തിവനങ്ങളിലും ഔഷധത്തോട്ടങ്ങളിലും തളിരിടുന്നത് ഭൂമിയുടെ നാളത്തെ ശ്വാസമാണ്. മണ്ണറിഞ്ഞു ജീവിക്കുന്ന പരമ്പരാഗത കർഷകരെയും മികച്ച രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെയും വർഷം തോറും സംസ്ഥാന ജൈവ വൈവിധ്യ അവാർഡുകൾ നൽകി ആദരിക്കുമ്പോൾ, അത് ജൈവ സംരക്ഷണ വഴിയിലെ വലിയൊരു പ്രോത്സാഹനമായി മാറുന്നു. അവാർഡുകളുടെ തിളക്കത്തേക്കാൾ പ്രകൃതിയെ പ്രണയിക്കുന്ന മനുഷ്യർക്കുള്ള അംഗീകാരമാണത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രകൃതിയെ കാത്തുസൂക്ഷിക്കാൻ പ്രകൃതി

തലത്തിൽ പ്രകടമാകുന്നു. ജാതി വൈവിധ്യം, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജനിതക വൈകല്യം, ജനറ്റിക് ഡൈവേഴ്സിറ്റി, ആവാസ വ്യവസ്ഥ വൈവിധ്യം, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ജൈവമണ്ഡലത്തിൽ ആകെയുള്ള ജൈവജാതികളുടെ എണ്ണം, അവയിൽ പ്രകടമാകുന്ന വ്യത്യാസങ്ങൾ തമ്മിലുള്ള പരസ്പരാശ്രയത്വം, ഇവയാണ് ജൈവജാതി വൈവിധ്യം. ഭൂമിയിലെ ഓരോ ജാതി വർഗത്തിനുള്ളിലും വ്യതിയാനങ്ങൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ കാരണം അവയുടെ ജീനുകളുടെ വ്യത്യാസമാണ്. അതാണ് ജനിതക വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവസമൂഹങ്ങളും അവയുടെ ചുറ്റുപാടുകളും ചേർന്നതാണ് ആവാസ വ്യവസ്ഥകൾ. കാട്ടിലുള്ളതുപോലെയല്ല കടലിലുള്ളത്. ഇത്തരത്തിൽ ആവാസ വ്യവസ്ഥയിലുള്ള വൈവിധ്യമാണ് ആവാസ വ്യവസ്ഥ വൈവിധ്യം. ജൈവ വൈവിധ്യം നമുക്ക് ഭക്ഷണവും ഉച്ഛ്വാസവായുവും ഔഷധവും ഉറപ്പാക്കുന്നു. ലോകത്തിലെ ജൈവ വൈവിധ്യമാർന്ന രാജ്യങ്ങളിൽ ഒന്നാമതാണ് നമ്മുടെ രാജ്യം. സസ്യജാലങ്ങളുടെ സമൃദ്ധിയുടെ കാര്യത്തിലോ ഇന്ത്യ 9-ാം സ്ഥാനത്തും. ലോകത്തിലെ ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിൽ 2 എണ്ണം ഇന്ത്യയിലാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരു സങ്കീർണ വലയത്തിൻ്റെ ഭാഗമാണ്. ഒരു ചെറിയ പുഴ മുതൽ നീലത്തിമിംഗലം വരെ ഓരോന്നും ജീവിതകലയിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. ജൈവ വൈവിധ്യ ശൃംഖലയിൽ ഒന്നിന് കോട്ടം സംഭവിച്ചാൽ അത് പ്രകൃതിക്കും മാനവ സമൂഹത്തിനും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ഭൂമിയിലെ ഓരോ ജീവജാലത്തിൻ്റെയും നിലനിൽപ്പിനും മനുഷ്യജീവിതത്തിൻ്റെ ആരോഗ്യകരമായ ഭാവിക്കും ജൈവ വൈവിധ്യം അത്യന്താപേക്ഷിതമാണ്. ഒരു ചെറുപുഴുവിൽ നിന്നും മഹത്തായ വൃക്ഷത്തിലേക്കും, ഒരു പക്ഷിയുടെ പാട്ടിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴങ്ങളിലെ ജീവജാലങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്ന ഈ പ്രകൃതിയുടെ മഹത്തായ സമ്പത്ത് സംരക്ഷിക്കുക എന്നത് മനുഷ്യരായ നമ്മുടെയെല്ലാം കടമയാണ്. ആക്ട് ലോക്കലി ഫോർ എ ഗ്ലോബൽ ഇമ്പാക്റ്റ്. പ്രാദേശികമായി പ്രവർത്തിച്ചാൽ ആഗോള മാറ്റം സൃഷ്ടിക്കാം എന്നതാണ് വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേയുടെ മുഖ്യ സന്ദേശം. ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും, ഓരോ വിദ്യാലയവും, ഓരോ ഗ്രാമവും പരിസ്ഥിതി സംരക്ഷണത്തിൽ ചെറിയൊരു പങ്കുവഹിച്ചാൽ ലോകം മുഴുവൻ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുമെന്ന വിശ്വാസമാണ് ഈ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ജൈവ വൈവിധ്യ നാശം, വൻതോതിലുള്ള വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം, ജലമലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അമിതമായ നഗരവൽക്കരണം, അശാസ്ത്രീയമായ ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണം, കൃഷിയിടങ്ങളിലെ അമിതമായ രാസവള രാസകീടനാശിനി പ്രയോഗവും, പസഫിക് സമുദ്രത്തിലെ മരണദ്വീപ് എന്ന് പേര് വിളിക്കുന്ന വൻ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദ്വീപവും, ഡൽഹിയിലെ താജ്മഹലോളം ഉയരത്തിലുള്ള പ്ലാസ്റ്റിക് കൂമ്പാരവും നമുക്ക് മുന്നിലെ പ്രധാന തെളിവുകളാണ്. ഇതുമൂലം അനേക സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഇല്ലായ്മയുടെ വക്കിലാണ്. പ്രകൃതിയുടെ ഈ താളം തെറ്റുമ്പോൾ മനുഷ്യജീവിതവും അപകടത്തിലാവും. പരിസ്ഥിതി മനുഷ്യൻ്റെ ഭാഗമാണ് എന്നും മനുഷ്യൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയാണ് ഈ ലോകത്തെ മറ്റെല്ലാം നിലനിൽക്കുന്നത് എന്നുള്ള തെറ്റായ വിശ്വാസം മനുഷ്യരാശിയെ മാത്രമല്ല പ്രകൃതിയെയും വലിയ അത്യാഹിതത്തിൽ നയിക്കുമെന്നത് പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി സംഘടനകളും ലോകത്തെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പരിസ്ഥിതി മനുഷ്യൻ്റെ ഭാഗമാണ് എന്ന ചിന്ത ഉപേക്ഷിച്ച് മനുഷ്യൻ പരിസ്ഥിതിയുടെ ഭാഗമാണ് എന്ന വിശാലതയിലേക്ക് എല്ലാ മനുഷ്യരും വികസിക്കണം എന്നാണ് ലോകമെങ്ങുമുള്ള പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി സ്നേഹികളും ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായാണ് ഗ്രീൻ എർത്ത് മിഷൻ മുന്നോട്ട് വരുന്നത്. വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ക്ലാസുകൾ, യുവജനങ്ങൾക്കായി ഗ്രീൻ വോളണ്ടിയർ ക്യാമ്പുകൾ, ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴവെള്ള സംരക്ഷണ ബോധവൽക്കരണം, പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിനുകൾ, പക്ഷികൃഷി സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഗ്രീൻ എർത്ത് മിഷൻ ആവിഷ്കരിച്ചിരിക്കുന്നു. ഗ്രീൻ എർത്ത് മിഷൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ദേശീയ പദ്ധതികളിലൊന്നാണ് ഒലിവ് ട്രീ ഓഫ് ഇന്ത്യ എന്ന പേരിൽ രാജ്യത്താകമാനം ആര്യവേപ്പ് മരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി. ഇന്ത്യയുടെ ഒലിവ് ട്രീ എന്ന പേരിൽ ആര്യവേപ്പിനെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ വളരെ വലിയൊരു ദർശനമുണ്ട്. ആര്യവേപ്പ് ഒരു സാധാരണ വൃക്ഷമല്ല, അത് ആരോഗ്യത്തിൻ്റെ പ്രതീകമാണ്, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ്, സമാധാനത്തിൻ്റെ പ്രതീകമാണ്. വഴി ശുദ്ധീകരിക്കാനും ഔഷധ ഗുണങ്ങൾ നൽകാനും ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കാനും ആര്യവേപ്പിന് അതുല്യമായ കഴിവുണ്ട്. കൃഷിക്കാരായ നമ്മളും ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മുമ്പ് നമ്മുടെ പാടങ്ങളിൽ കണ്ടിരുന്ന പലതരം ചെറുപ്രാണികളും ജീവികളും ഇന്ന് നമ്മുടെ പാടങ്ങളിൽ കാണാറുണ്ടോ? നമ്മുടെ വയലുകളിൽ ധാരാളമായി കണ്ടിരുന്ന ഞണ്ടുകളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞിരിക്കുന്നു. തന്നിമിത്തം ഞണ്ടുകളെ മുഖ്യ ആഹാരമാക്കിയിരുന്ന
കുറുക്കന്മാർ വംശ

0: നാശത്തിൻ്റെ വക്കിലാണ്. അതുവഴി പന്നി ശല്യവും മറ്റു പ്രയാസങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇവ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അമിതമായ രാസവള കീടനാശിനികളുടെ ഉപയോഗം, അത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. കൂടാതെ വർഷം തോറും 2 തവണയെങ്കിലും വെള്ളപ്പൊക്കം വരുന്ന നാടാണ് നമ്മുടെ കേരളം. നമുക്കറിയാം, രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ 60% ഭൂമിയിലേക്ക് ഒലിച്ചിറങ്ങുകയും ബാക്കി 40% വളം മാത്രമേ നമ്മുടെ കൃഷികൾക്ക് ലഭിക്കുന്നുള്ളൂ. ഈ വളങ്ങൾ വെള്ളപ്പൊക്കമുണ്ടാവുമ്പോൾ എല്ലാ ജലസ്രോതസ്സുകളും ഒന്നാവുന്ന അവസ്ഥയിൽ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളിൽ എത്തുകയും ചെയ്യുന്നു. 90% ജനങ്ങളും കിണർവെള്ളം ഉപയോഗിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇത്രയധികം കിഡ്നി രോഗികൾ എങ്ങനെയുണ്ടായി? പ്രധാന കാരണം ശുദ്ധമല്ലാത്ത ജലം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കൂടാതെ വൻതോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഹെവി മെറ്റൽസ് നമ്മുടെ കൃഷിഭൂമികളിൽ എങ്ങനെ ഇത്രയധികം ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ കൃഷിയിടങ്ങൾ ജീവവൈവിധ്യത്തോടെ നിലനിർത്തേണ്ട, സംരക്ഷിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ആയുധങ്ങൾ കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ ഒരു ജനതയെ പരിഷ്കൃതരാക്കാൻ പറ്റില്ല. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അതിന് വേണ്ടത്. പ്രിയ ശ്രോതാക്കളെ, ഒരു മരം നട്ടുപിടിപ്പിക്കുന്നത് ഒരു തൈ വളർത്തൽ മാത്രമല്ല, അത് ഭാവി തലമുറക്കുള്ള ഒരു സമ്മാനമാണ്. ഒരു പക്ഷിക്ക് കൂടൊരുക്കലാണ്, ഒരു കുട്ടിക്ക് ശുദ്ധവായു നൽകലാണ്, ഒരു ഭൂമിയെ രക്ഷിക്കാനുള്ള പ്രതിജ്ഞയാണ്. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് സർക്കാരുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകൾ ശുചിയായി സൂക്ഷിക്കുക, ഒരു തൈ നട്ടു വളർത്തുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജീവിക്കാൻ സൗഹൃദമായ അന്തരീക്ഷം ഒരുക്കുക, ഇതൊക്കെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഭൂമി നമ്മുടെ സ്വത്തല്ല, അത് പിൻതലമുറയിൽ നിന്നും നമുക്ക് ലഭിച്ച വിശ്വാസ നിക്ഷേപമാണ്. അതിനെ സംരക്ഷിച്ച് കൈമാറേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരുടേതുമാണ്. ഇന്നൊരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പ്രകൃതിയെ സ്നേഹിക്കാം, ജീവജാലങ്ങളെ സംരക്ഷിക്കാം, ജൈവ വൈവിധ്യത്തെ നിലനിർത്താം.
1: മണ്ണ് തേടിയ പഴവോ അനം തേടിയോ രണ്ടമ്മാവന്മാരെ, ഇന്നലെ പെയ്ത മഴയ്ക്കിന്നു കുരുത്തോരോ തകര ഞാൻ, എന്നെ പറ്റ മണ്ണേ

0: ദിക്ക് തെളിയണം, ദേശം തെളിയണോ, ദേശത്താരൻ തെളിയണം, മണ്ണ് തെളിയണം, മായം തെളിയണം, മാലൊഴിഞ്ഞി മനം തെളിയണം. മണ്ണും പവനവും തേടിക്കെട്ടിയോ രണ്ടപ്പന പൂപ്പന്മാര്, കിഴ കുതിച്ചു പടിഞ്ഞാറത്തവനെങ്കിൽ എം വിളിക്കും വിളിപ്പുറം വന്ന് നിലകൊള്ളണേ എന്റപ്പന പൂപ്പന്മാര്.
1: നെൽപ്പാടത്തിന്റെ വരമ്പിലൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന തുമ്പികളും മുക്കുറ്റിയും തോടുകളിൽ നീന്തിത്തുടിക്കുന്ന പരൽമീനുകളും വെറുമൊരു കാഴ്ചയല്ല. അവ ഈ നാടിന്റെ ആവാസ വ്യവസ്ഥയുടെ കാവൽക്കാരാണ്. മണ്ണിലെ ജൈവ വൈവിധ്യത്തിന്റെ കാവലാളായ മണ്ണിരകളില്ലെങ്കിൽ മണ്ണ് ഫലഭൂയിഷ്ടമാകുമോ? പൂക്കളിൽ തേൻ നുകരാൻ തേനീച്ചകളും വണ്ടുകളും ചിത്രശലഭങ്ങളും എത്തിയില്ലെങ്കിൽ പരാഗണം സാധ്യമാകുമോ? അതുവഴി നല്ലൊരു വിളവ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? ഇല്ലേയില്ല. വായുവും വെള്ളവും ഭക്ഷണവും മരുന്നും വരെ ഈ ജൈവ വൈവിധ്യത്തിന്റെ കൊച്ചു കൊച്ചു കണ്ണികൾ നമുക്ക് തരുന്ന സമ്മാനങ്ങളാണ്. പ്രിയമുള്ളവരെ, വയനാട് പുൽപ്പള്ളി സ്വദേശിയായ സിന്ധു ജോബിഷ് തന്റെ കൃഷിയിടത്തിൽ ഒരു ജൈവ വൈവിധ്യ വിസ്മയം തന്നെ തീർത്തിരിക്കുകയാണ്. സിന്ധുവിന്റെ വാക്കുകളിലേക്ക്.
2: കൃഷിയോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കണം, മണ്ണിനെ സംരക്ഷിക്കണം. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ആപ്തവാക്യം. കാരണം നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം അവരുടെ ഇരിപ്പിടവും അവരുടെ വാസസ്ഥലവും നഷ്ടപ്പെടുകയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം കൃഷിയോടൊപ്പം പ്രകൃതിയെ കൂടി

0: സംരക്ഷിക്കുക, പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കൃഷി ചെയ്യുക എന്ന് തന്നെയായിരുന്നു പ്ലാന്. അതുകൊണ്ട് തന്നെയാണ് മത്സ്യകൃഷിക്ക് ചുറ്റും നമ്മൾ കമ്പിവേലികളൊന്നും സ്ഥാപിക്കാതെ തന്നെ ജൈവവേലിയായിട്ട് മുളങ്കൂട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചത്. ആദ്യം നമ്മുടെ കുളത്തിന് ചുറ്റും നട്ടുപിടിപ്പിച്ചെങ്കിലും പിന്നീട് നമുക്കത് എന്തുകൊണ്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാം എന്നുള്ള ചിന്തയെ, കാരണം ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറന്തള്ളുന്ന ഒരു സസ്യമാണ് മുളകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്വാസകോശത്തിനും പ്രകൃതിയുടെ ശ്വാസത്തിനും അടിസ്ഥാനമുള്ളത് നമ്മുടെ ഓക്സിജൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുളകൾ കൂടുതൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ അതിനോടൊപ്പം ജലസംരക്ഷണം, അതാണല്ലോ ഏറ്റവും മെയിൻ. നമുക്ക് സ്വാഭാവിക നീരുറവിളിയുള്ള സ്ഥലം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പുൽപ്പള്ളിയുടെ മറുഭാഗങ്ങളിലെല്ലാം വരൾച്ച രൂക്ഷമാണ്. അപ്പോൾ നമ്മൾ മുളങ്കൂട്ടങ്ങളൊക്കെ കൂടുതൽ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മളെ ജല ലഭ്യത അത് കൂടുന്നു, മഴവെള്ളത്തെ കൂടുതൽ അവർ സ്വരൂപിച്ച് വെക്കുന്നു, മണ്ണിടിച്ചുകൾ ഇല്ലാതാക്കുന്നു. അങ്ങനെ നമ്മുടെ കേരള കർണാടക സംസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന വരൾച്ച രൂക്ഷമായ കേന്ദ്രമാണ് നമ്മുടെ പുൽപ്പള്ളി. അപ്പോൾ അവയിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി ഇതുപോലെയുള്ള പ്ലാന്റുകളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് അപ്പോൾ നമ്മളിപ്പോൾ നട്ടിരിക്കുന്നത് 56 വെറൈറ്റികളിലായിട്ട് 4000 ചോടുകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പല മുളങ്കൂട്ടങ്ങളും 20 അടി പൊക്കത്തിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു സ്വാഭാവിക ജൈവ വൈവിധ്യ മേഖലയായി മാറി, കാരണം ഒരുപാട് പക്ഷികളും ചിത്രശലഭകളും പറവകളും എല്ലാം വാസസ്ഥലമായി മാറി അവരുടെ. നമ്മളിതുവരെ കാണാത്ത, ഞാനൊക്കെ പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് കൊക്കുകൾ എന്ന് പറയുമ്പോൾ വൈറ്റ് നിറത്തിലുള്ള കൊക്കുകളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ വാസസ്ഥലത്ത് ഓൾറെഡി ചാര നിറത്തിലുള്ളതും ബ്രൗൺ നിറത്തിലുള്ളതും ഗോൾഡൻ കളറില് കഴുത്തിൽ ഗോൾഡൻ കളറുള്ളതായി പലതരത്തിലുള്ള കൊക്കുകൾ, ദേശത്തുള്ളതും വിദേശത്തുള്ളതുമായ ദേശാണക്കിടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പേരുകൾ അറിയില്ലാത്ത പലതരത്തിലുള്ള പക്ഷികളുണ്ട്. നമുക്ക് ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഒരുപാട് പക്ഷികൾ വന്ന് കൂടൊരുക്കുന്നു. രാവിലെയും വൈകുന്നേരമൊക്കെ കാണാനും കേൾക്കാനും കാതിനും കണ്ണിനും നല്ല ഒരു കുളിർമയാണ്. പിന്നെ കാട്ടുതാറാവുകൾ, അതൊക്കെ നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ 6 മാസത്തിലേറെയായി അവർ കാട്ടുതാറാവുകൾ നമ്മുടെ നെൽപ്പാടത്തും മത്സ്യക്കുളങ്ങളിലെല്ലാം വൈകുന്നേരങ്ങൾ വന്ന് തമ്പടിക്കുന്നു. അവർ അവരുടെ ആവശ്യത്തിന് നീരാടുന്നു, അവർ സമയം ചെലവഴിക്കുന്നു, അവർ ഹാപ്പിയായിട്ട്. ആദ്യമൊക്കെ 6, 7, 8 എണ്ണമൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടായിരുന്നു വരുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വലിയ കൂട്ടം താറാവ്, കാട്ടുതാറാവുകളാണ് വളർന്നു വരുന്നത്. അവരുടെ വരവും പോക്കൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ കൃഷിയെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരിക്കലും ഇത് കാണാൻ പറ്റില്ല. അങ്ങനെയൊരു ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയതുകൊണ്ടായിരിക്കും അത് അത്രയും ദൂരത്തുനിന്ന് എവിടെന്നാണ് വരുന്നതെന്ന് അറിയില്ല. ഒരുപാട് ദൂരത്തുനിന്ന് അവർ എത്തിച്ചേരണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ. അപ്പം അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണാത്ത അനേകം പക്ഷികളും ചിത്രശലഭകളും പറവകളും ഒക്കെ വരുന്നു. പൂർണ്ണമായും നല്ലൊരു എക്കോസിസ്റ്റം അവിടെ രൂപം. പുഴയുടെ തീരത്ത് കാണുന്ന മാനിപ്പുല്ല്, ആ മാനിപ്പുല്ലിന് അത്ര ഉറപ്പില്ല എങ്കിലും നമ്മളെ മാനിപ്പുല്ല് നമ്മൾ ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കർണാടകയിൽ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകൾ വളരെ ശക്തമാണ്, മണ്ണുകൾ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് കാണാൻ, ആ മാനിപ്പുല്ല് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മീൻകുളത്തിൻ്റെ മൺഭിത്തികൾ അത് ഇടിഞ്ഞു പോകാതിരിക്കും, നമ്മൾ ചുറ്റോട് ചുറ്റും മാനിപ്പുല്ല് തീർത്തിരിക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സായ വയമ്പ് കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാമച്ചത്തിൻ്റെ വേരൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണ് കൂടുതൽ നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കും, അവിടെ വേരുകളെല്ലാം നല്ലോണം താഴ്ന്നിറങ്ങി വരൾച്ച ബാധിക്കാതിരിക്കും. അങ്ങനെ മാനിപ്പുല്ല്, രാമച്ചം, വയമ്പ് എന്നീ മെഡിസിനൽ പ്ലാന്റ്സൊക്കെ നന്നായി സുലഭമായി അവിടെ വളരുന്നു. നമ്മുടെ മത്സ്യക്കുളങ്ങളിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ പെറ്റി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ മേടിച്ചു കൊണ്ടിരുന്നതും നമ്മളെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നതുമാണ് ഏറ്റവും കൂടുതൽ നല്ല വളർച്ച എത്തുന്നത്. പിന്നീട് അവർ പെറ്റി പെരുകുന്ന കുഞ്ഞുങ്ങൾക്ക് അത്ര ക്വാളിറ്റിയും അത്ര വലുപ്പത്തിൽ എത്തിച്ചേരില്ല. അപ്പം അവർ ഈ 6 മാസം 3 മാസം കൂടുന്നതോറും പെറ്റി പെരുകുന്നതിനെ ഒരു നിലനിർത്താൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കൊക്കുകളൊക്കെ കുറച്ച് കഴിച്ചു പോയാലും കുഴപ്പമില്ല, കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ പെറ്റ് പെരുകുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനെയും ഒരേപോലെ വളർത്തിയെടുക്കാൻ സാധിക്കില്ല. അപ്പം പ്രകൃതിയെ അവർക്ക് ഓരോ ഭക്ഷണമായി കൊക്കും തവളകളും ചെറിയ പക്ഷികളൊക്കെ അവർ ആഹാരമാക്കി കുറേ എടുക്കുന്നുണ്ട്.
1: മനുഷ്യന്റെ അമിതമായ ആർത്തി കാരണം കാടുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പുഴകളും വയലുകളും തോടുകളും നികത്തപ്പെടുന്നു. രാസകീടനാശിനികളുടെ അമിത ഉപയോഗം കാരണം തവളകളും ആമകളും മീനുകളും തുമ്പികളുമെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ജൈവ വൈവിധ്യം എന്നത് വെറുമൊരു പ്രകൃതിദത്ത കാഴ്ചയല്ല, മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അതിനെ ആശ്രയിച്ചാണ്. ശുദ്ധവായു, കുടിവെള്ളം, ഭക്ഷണം, ഔഷധങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ലഭിക്കുന്നത് ജൈവ വൈവിധ്യത്തിൽ നിന്നാണ്.

0: അതിനാൽ ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ഒരു ദിവസത്തെ ചുമതലയായി കാണാതെ നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം.
1: ഉണർവും ഉർവരതയും ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി പൂർണ്ണമാകുന്നു. ശബ്ദസാന്നിധ്യം സൂര്യ വി എസ്, ബീനാ നാരായണൻ.

വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വിലനിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,000 രൂപ, വടകര 24,600 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപ്പടി 14,200 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,900 രൂപ. നാളികേരം 1,000-ന് പാലക്കാട് 23,000 രൂപ, പൊന്നാനി 17,500 രൂപ, കോഴിക്കോട് 16,750 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 4,400 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 24,500 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,600 രൂപ, മാനന്തവാടി 3,500 രൂപ. അടയ്ക്ക 1,000-ന് പാലക്കാട് 3,800 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 9,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 35,500 രൂപ, കോഴിക്കോട് പുതിയത് 35,000 രൂപ, മാനന്തവാടി പഴയത് 34,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ. കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000. മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 25,000 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 10,000 രൂപ, മാനന്തവാടി പുതിയത് 6,300 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,300 രൂപ, മാനന്തവാടി 2,000 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,600 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5,500 രൂപ, കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 5,100 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, കോഴിക്കോട് 12,600 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 620 രൂപ, മാനന്തവാടി ലഗോൺ 630 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 2,800 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,420 രൂപ, കോഴിക്കോട് 4,360 രൂപ, മാനന്തവാടി 4,480 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,200 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 5,000 രൂപ, മാനന്തവാടി 4,500 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,000 രൂപ, പാലക്കാട് മട്ട 4,600, ബോധന 3,600 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,000, മട്ട 4,600, കുറുവ 4,500.

0: 500.
1: അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,600 രൂപ, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,600 രൂപ, AP1 4,200 രൂപ, ബോധന 3,700 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,000 രൂപ, മാനന്തവാടി 6,800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,500 രൂപ. നിങ്ങൾ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ പരക്കയും ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും മഴ പെയ്തു. മാവേലിക്കരയിൽ 23 സെൻറ്റിമീറ്ററും കായംകുളത്ത് 21 സെൻറ്റിമീറ്ററും മഴ രേഖപ്പെടുത്തി. ഏറ്റവും ഉയർന്ന താപനിലയായ 35.8 ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് രേഖപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ഒട്ടുമിക്ക ഇടങ്ങളിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. ഒന്നോ രണ്ടോ ഇടങ്ങളിൽ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നാളെ ഒന്നോ രണ്ടോ ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29-ന്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് തമാം നയ സംഭാവനയെ ബനി ഹൈ. इसका लाभ उठाते हुए हम अगले 5 वर्षों में इस इन्वेस्टमेंट को फिर से डबल करने का लक्ष्य रख रहे हैं और इस संकल्प को साकार करने के लिए आज हम अपने विश्वसनीय संबंधों को एक स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट कर रहे हैं.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ 1 വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി

0: സ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1 പുറപ്പെടുവിക്കും. ജൂൺ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്തമാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9 ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൗകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का काम आगे बढ़ रहा है और बहुत कम समय में गृह मंत्रालय ड्रोन रडार आधुनिक कैमराज और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ

കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന 116,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: യുവവാണി യുവവാണിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: രണ്ടാമൂഴത്തിലൂടെ ഒരു യാത്ര. ചിത്രീകരണം രചന ആര്യ എസ് പ്രസന്നൻ.

ജീവിതത്തിന്റെ ചൂടേറ്റു കറുത്തുപോയ കടലിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് മനുഷ്യ മനസ്സിന്റെ സമസ്ത രഹസ്യങ്ങളും അലിഞ്ഞുചേരുന്ന അപൂർവ പ്രതിഭാസം കാലത്തിന്റെ ഗതിയും വേഗതയും നിർണയിക്കുന്നു. ഇവിടെ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നത് മഹാസമുദ്രങ്ങളിൽ നിന്നല്ല, അനുഭവങ്ങളുടെ ചവർപ്പ് കലർന്ന് ചുവന്നുപോയ കണ്ണുകളിൽ നിന്നാണ്. മനുഷ്യഹൃദയം ഒരു പൂവിതൾ പോലെ നിർമ്മലവും മൃദുലവുമായിരിക്കുമ്പോഴും അതിൽ ഉരുക്കിന്റെ ശക്തി സംഭരിച്ചിരിക്കുന്നു. കാഴ്ചകൾക്കപ്പുറം ഒരു കാഴ്ചയുണ്ടെങ്കിൽ അത് കണ്ടെത്താനും അറിയാനുമുള്ള അഭിനിവേശമായിരിക്കാം ഒരുപക്ഷേ ജീവിതത്തിന്റെ ഈ പ്രയാണത്തിന് പ്രേരണയായി തീർന്നത്.

0: പ്രളയം വിഴുങ്ങാനൊരുങ്ങുമ്പോഴും ചിരിമങ്ങാത്ത മുഖങ്ങൾ ആകാശത്തിൻ്റെ അനന്തതയെ സ്വപ്നം കാണുന്നത് പോലെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി പരിണാമപ്പെടുത്തുന്ന ഇച്ഛാശക്തി ഒരു രക്ഷാകവചമായി നിലകൊള്ളുന്നു. ആത്മാവ് കൂടൊഴിയുമ്പോഴും ഉപേക്ഷിക്കപ്പെടാത്ത ഒന്നുണ്ട്, പ്രണയം.
1: വന്യതയുടെ മൂടുപടമണിഞ്ഞ സൗന്ദര്യം

വിസ്മയത്തിൻ്റെ നൂലിഴകൾ കോർക്കുമ്പോഴും തിരസ്കാരത്തിൻ്റെ വേദന അനുഭവിച്ചേക്കാം. ഇത്തരത്തിൽ അംഗീകാരങ്ങളുടെ മാത്രമല്ല തിരസ്കാരങ്ങളുടെയും ലോകം ഓരോരുത്തരുടെയും മുന്നിൽ മിന്നിമറയുന്നു. അവഗണനകളിൽ നിശബ്ദമായി അവസരങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നായകനെ കുരുക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്ത കണ്ണുകൾ സഞ്ചരിച്ചിരുന്നത് മലയാള ഭാഷ ആദ്യാക്ഷരങ്ങൾ കുറിച്ച നീളാതീരത്താണ്.

അസ്തമയ സൂര്യന്റെ പ്രകാശരശ്മികൾ ആറ്റുവഞ്ചിപ്പൂക്കളിൽ തട്ടി ഉജ്ജ്വലമായി പ്രതിഫലിക്കുന്നതുപോലെ സാധാരണമായൊരു പശ്ചാത്തലത്തിൽ അസാധാരണമായൊരു സർഗസൃഷ്ടി ജന്മമെടുക്കുകയായിരുന്നു.

എം ഡി വാസുദേവൻ നായർ ഒരു യുഗത്തിൻ്റെ പ്രവാചകനായി മാറുമ്പോൾ കാലം കഥകൾക്കായി കാതോർത്തേക്കാം. സാവധാനത്തിൽ മിടിച്ചുകൊണ്ടിരുന്ന ഹൃദയത്തിലേക്ക് അലങ്കാരങ്ങളൊന്നുമില്ലാത്തൊരു വാക്ക് കുറിച്ചപ്പോൾ അത് അസ്വാഭാവികമായ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സർഗാത്മകതയ്ക്ക് പുതിയ മാനങ്ങൾ കൽപ്പിച്ചു. രണ്ടാമൂഴം.

ഇതിഹാസത്തിൽ നിന്നൊരേട് എന്നല്ല, ഇതിഹാസത്തിൻ്റെ പുനർനിർമ്മാണമാണിതെന്ന് ചിന്തിക്കാൻ സഹൃദയനെ പ്രാപ്തനാക്കുന്ന പ്രേരണാശക്തി സർഗധനനായ എഴുത്തുകാരൻ്റെ സിദ്ധിവൈഭവം മാത്രമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിൽ ധർമ്മശാസ്ത്രത്തിൻ്റെ സങ്കീർണമായ അർത്ഥതലങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ മാനസിക നിലവാരം പുലർത്തുന്ന കരുത്തുറ്റ നായക കഥാപാത്രമായി ഭീമസേനൻ അവതരിപ്പിക്കപ്പെടുന്നു. ഭാരതീയ സംസ്കാരത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, ജീവിതത്തിൻ്റെ സത്യവും ശക്തിയും രൂപം പ്രാപിക്കുന്നത് ഭാരതീയതിഹാസത്തിൽ നിന്നാണെന്ന വാദം നിലനിൽക്കുമ്പോഴും അതൊരു ദുരന്തത്തിൻ്റെയും ആത്യന്തികമായ തകർച്ചയുടെയും ആഖ്യാനമാണെന്നത് എം ടി ശരിവെക്കുന്നു.

എവിടെയും രണ്ടാമൂഴം പ്രതീക്ഷിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരുവന്റെ ദുരവസ്ഥ. പല അവസരങ്ങളിലും വേണ്ട വിധം പ്രതികരിക്കാൻ കഴിയാതെ സ്തബ്ധനായി നോക്കി നിൽക്കേണ്ടി വരുന്ന നായകനിൽ പ്രകടമാണ്. പറഞ്ഞതിനേക്കാൾ അധികമാണ് പറയാത്തതെന്ന് ഭീമസേനൻ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും മനുഷ്യർ അങ്ങനെയാണ്, പറയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരിക്കലും പറയാനാവാതെ പോകുന്നു. ഭീമസേനന്റെ മനസ്സിലും പ്രവഹിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്നൊരു ജലസ്രോതസ്സുണ്ട്. അതിൽ അയാളുടെ വികാര വിചാരങ്ങളെ പരിധികൾ ലംഘിക്കാൻ അനുവദിക്കാതെ ബന്ധിച്ചിരിക്കുന്നു.

പ്രളയം ദ്വാരകയെ വിഴുങ്ങിയതിന് ശേഷമുള്ള മഹാപ്രസ്ഥാന വേളയിലാണ് വായുപുത്രനായ ദ്വിതീയ പാണ്ഡവനെ എം ടി പരിചയപ്പെടുത്തുന്നത്. രണ്ടാം മൂഴം പ്രയാണം ആരംഭിക്കുന്നത് ആത്മപരിശോധനയ്ക്കൊരുങ്ങിയ ഭീമസേനൻ്റെ മാനസികാവസ്ഥകളിലൂടെയാണ്. എന്നാൽ അത് ഭൂതകാലത്തിൻ്റെ വിലയിരുത്തലല്ല, പകരം തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ നിന്നുത്ഭവിച്ച ശക്തമായ ചോദ്യങ്ങളാണ്. അസ്ഥിരതയിൽ നിന്നും സ്ഥിരതയിലേക്ക് എത്തിപ്പെടാൻ പ്രയത്നിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ വിഹുലതകളായി അവ പരിണമിക്കുന്നു.

വെല്ലുവിളികൾക്ക് നടുവിൽ പിറന്നു വീണവനാണ് ഭീമസേനൻ. അയാളുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഓരോന്നായി ആദ്യാവസാനം ഉയർന്നു വന്നുകൊണ്ടിരുന്നു. കൗരവർ പാണ്ഡുപുത്രന്മാരിൽ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നതും ആദ്യത്തെ ശത്രുവായി പ്രഖ്യാപിച്ചതും ഭീമസേനനെ തന്നെയാണ്. വായുവിൻ്റെ വേഗവും കരുത്തുമാർജിച്ച ഉജ്ജ്വലനായ യോദ്ധാവിനോടുള്ള ഈർഷ്യയിൽ നിന്നുടലെടുത്ത ശത്രുത പ്രമാണകോടിയിൽ നിന്നും കുരുക്ഷേത്രം വരെ നീളുന്നു. ജീവിതം എന്തിനൊക്കെയോ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, പ്രതീക്ഷയാണ്. പക്ഷേ പലതും അനവസരങ്ങളിൽ കടന്നുവരുന്നു, മറ്റു ചിലത് പാതിവഴിയിൽ കൊഴിഞ്ഞു വീഴുന്നു. അവശേഷിക്കുന്നവ നമ്മെ സ്പർശിക്കാതെ കടന്നുപോകുന്നു. ഇത്തരത്തിലുള്ളൊരു കാത്തിരിപ്പാണ് ഭീമന്റെ ജീവിതമെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. വാത്സല്യത്തിനു വേണ്ടി, അംഗീകാരത്തിനു വേണ്ടി, പ്രണയത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി, അങ്ങനെ പലതിനുമായി അയാൾ പ്രതീക്ഷിക്കുന്നു. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വിഫലമായി തീരുന്ന ശപിക്കപ്പെട്ട നിമിഷങ്ങളിൽ അയാളിൽ അന്തർലീനമായിരുന്ന അധമബോധം പലപ്പോഴും പ്രത്യക്ഷതയിലേക്ക് വഴുതി വീഴുന്നു.

0: വിഫലമായിത്തീരുന്ന ശപിക്കപ്പെട്ട നിമിഷങ്ങളിൽ അയാളിൽ അന്തർലീനമായിരുന്ന അധമബോധം പലപ്പോഴും പ്രത്യക്ഷതയിലേക്ക് വഴുതി വീഴുന്നു.
1: അതിനാൽ ഇതിഹാസകഥയിലെ പ്രതാപശാലിയായ പരാക്രമി ഒരു സാധാരണ മനുഷ്യൻ്റെ പരിമിതികളിലേക്ക് ചുരുങ്ങുന്നതായി കാണാം. അർഹിക്കുന്ന പരിഗണന, ആരിൽ നിന്നും ലഭിക്കാത്ത, നീതീകരിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിനുടമയായി അയാൾ വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ ആശ്ചര്യമില്ല. അപരിചിതത്വത്തിൻ്റെ മറനീക്കി തന്നിലേക്കടുത്ത സത്യത്തെ സ്വാഗതം ചെയ്യാൻ അനുവദിക്കാത്ത മനസ്സ് ഒരു പുനർചിന്തനത്തിനുള്ള അവസരം പ്രതീക്ഷിക്കുമോ എന്നത് തികച്ചും പ്രവചനാതീതം.

ഇച്ഛാശക്തിയാൽ എല്ലാ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച ഭീമസേനൻ പുരുഷ സഹജമായ ചാബല്യങ്ങളിൽ നിന്നും തീർത്തും സ്വതന്ത്രനല്ല. ദ്രൗപദിയോടുള്ള ശക്തമായ പ്രണയം കീചകനെ തകർക്കാനുള്ള വീര്യം മാത്രമല്ല, നിരാശയും മൃഗോദരന് നൽകി. പ്രണയം അത് സ്വീകരിക്കപ്പെടുന്നതുവരെ വ്യർത്ഥമായി ജ്വലിക്കുന്ന അഗ്നിനാളം പോലെയാണ്.

0: വികലമായ സങ്കല്പങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ ആഗ്രഹിക്കാത്ത, സ്വാർത്ഥമതികളായ അധമബോധത്തിനടിമപ്പെട്ട, ക്രൂരവിനോദത്തിൽ സംതൃപ്തി നേടുന്ന, ദുഷ്ടാത്മാക്കൾക്കിടയിൽ സ്നേഹാർദ്രരായ, കർമ്മത്തിനുമേൽ ധർമ്മമനുഷ്ഠിക്കുന്ന, നിസ്വാർത്ഥ ഹൃദയത്തിനുടമകളായ, സഹജീവികളോട് അനുഭാവം പുലർത്തുന്ന ഒരുപറ്റം മനുഷ്യരെ വിതറിക്കൊണ്ട് സാധാരണമായൊരു സമൂഹത്തെ രൂപപ്പെടുത്തുക മാത്രമല്ല, സത്യദീപ്തിയുടെ ഉണ്മയിലേക്ക് മനുഷ്യ മനസ്സുകളെ നയിക്കുകയുമാണ് MT.
1: അധികാരത്തിന്റെ സിംഹാസനം സംരക്ഷിക്കാൻ ഭീമസേനേക്കാൾ ക്ഷമതയുള്ള മറ്റൊരു യോദ്ധാവില്ലെന്ന് യുധിഷ്ഠിരൻ ദൃഢമായി വിശ്വസിച്ചിരുന്നു. ഭീമസേനന്റെ കരുത്തുറ്റ കരങ്ങൾ കൂടാതെ കുരുവംശ രാജാക്കന്മാർ ഉപാസിച്ചു പോന്ന ആ മഹാസാമ്രാജ്യം താങ്ങി നിർത്തുക അസാധ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നുരുത്തിരിഞ്ഞ് രാജതന്ത്രത്തിന്റെ ചതുരംഗക്കളത്തിൽ മനുഷ്യർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു.

കുരുവംശം ഇരുചേരികളായി കുരുക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശിഥിലമായത് കുടുംബവാഴ്ചയുടെ വിശ്വാസ്യതയും സത്യവുമാണ്. ദ്യൂതസഭയിൽ പടുവിഡ്ഢിയെപ്പോലെ പ്രവർത്തിച്ച യുധിഷ്ഠിരൻ്റെ ധർമ്മബോധം തികഞ്ഞ അവജ്ഞയും വെറുപ്പുമാണ് ഭീമനിലുളവാക്കിയത്. വികാരവിക്ഷേപങ്ങളുടെ മിന്നൽപ്പിണർ വിനാശകരമായ പ്രതിജ്ഞകളായി പുറപ്പെട്ടത് രണ്ടാം മൂഴക്കാരൻ്റെ ആത്മാഭിമാനത്തിനുമേൽ കൗരവർ കൈകടത്തിയപ്പോഴാണ്. പൗരുഷം ഇരിഞ്ഞമർന്നതും പിന്നീട് കത്തിക്കയറിയതും ഹസ്തിനപുര രാജധാനിയിൽ നിറസദസ്സിന് മുന്നിൽ കുലവധു അപമാനിതയായ നിമിഷത്തിലാണ്. ദുശ്ശാസനന്റെ മാറു പിളർക്കാനുള്ള ശൗര്യം അവളുടെ കണ്ണുനീരിൽ നിന്നാണ് ഉൽപാദിതമായത്. അതിന് കാരണഭൂതനായ യുധിഷ്ഠിരൻ സഹോദരന്മാരെ ധർമ്മത്തിൻ്റെ വിചിത്രവും പ്രാകൃതവും അപരിചിതവുമായ നിർവചനങ്ങൾ കൊണ്ട് ബന്ധിച്ചപ്പോൾ സ്വന്തം കരങ്ങൾ അഗ്നിക്കിരയാക്കാൻ ഭീമസേനൻ മുതിർന്നത് ദ്രൗപദിയോടുള്ള വിധേയത്വം കൊണ്ടല്ല, പകരം സ്ത്രീത്വത്തോടുള്ള പ്രതിബദ്ധത മൂലമാണ്. അവളുടെ നിസ്സഹായ അവസ്ഥയിൽ മൗനം പാലിക്കേണ്ടി വന്നതിലുള്ള കുറ്റബോധത്താലാണ്.

ചുടുചോര തളം കെട്ടിയ യുദ്ധഭൂമിയിൽ കണ്ണുനീരിന്റെ താപം ആരെയും അസ്വസ്ഥമാക്കിയില്ല. നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നഷ്ടപ്പെടുത്താൻ യാതൊന്നും അവശേഷിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നിശബ്ദ സാക്ഷ്യം വഹിക്കുന്നു.

0: മനുഷ്യസഹജമായ സ്വാർത്ഥത അവതാരമെടുത്ത ഭഗവാന് പോലും അന്യമല്ല എന്ന് സമർത്ഥിക്കാൻ എം ടി മറന്നില്ല. ഭീമപുത്രനാണെങ്കിലും കാട്ടാളനല്ലേ എന്ന് പ്രസ്താവിക്കുമ്പോൾ അർജുന രക്ഷയ്ക്കായി കർണന് മുന്നിൽ ഖഡോത്കജനെ എത്തിച്ചതിനു പിന്നിലെ യുക്തി കേവലമൊരു യുദ്ധതന്ത്രമായി കരുതാൻ കഥാകാരൻ ഒരുക്കമല്ല. അരക്കില്ലത്തിൽ ബലി കഴിക്കപ്പെട്ട കാട്ടാളത്തിയുടെയും മക്കളുടെയും ജീവിതത്തിന് വിലകൽപ്പിക്കാത്ത സാമൂഹ്യ നീതിക്ക് മുന്നിൽ അമർഷമൊതുക്കി മൂകസാക്ഷിയായി നിന്നപ്പോഴും ഇതേ സാമൂഹിക അസമത്വം തനിക്കുമേൽ പുത്രദുഃഖത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തുമെന്ന് ഭീമസേനൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരു കൂട്ടം മനുഷ്യരെ നീചവർഗമായി കണ്ട് തഴഞ്ഞ പുരാതനമായ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ആധുനികതയെന്ന് അവകാശപ്പെടുന്ന ലോകത്ത് ജാതിമതങ്ങളുടെ മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് സഹജീവികളെ കാണാനുള്ള മനുഷ്യൻ്റെ കാഴ്ചയെ മറച്ചിരിക്കുന്നു.
1: എല്ലാ ബന്ധനങ്ങളെയും തകർക്കാനുള്ള ബാഹുബലം സായുത്തമാക്കിയിട്ടും ബന്ധനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അയാൾക്കായില്ല. യുദ്ധവിജയത്തിൻ്റെ കേന്ദ്രസ്ഥാനമായി നിലകൊണ്ടിട്ടും എന്തുകൊണ്ടോ ഇതിഹാസ കഥയിൽ അയാൾക്ക് സ്തുതി പാഠകരില്ല. അതിശയോക്തികളെയെല്ലാം നിസാരവൽക്കരിച്ചുകൊണ്ട് ഭൂതകാലത്തിൽ നിന്നും ഭാവിയിലേക്ക് എത്തിനോക്കിയ എം ടി അവിടെ അനേകം മൃഗോദരന്മാരെ കണ്ടിരിക്കാം. ഇന്നലകളെ ഇന്നുമായി കൂട്ടിയിണക്കാൻ മഹാഭാരതത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് വായനയുടെ അനന്ത സാധ്യതകൾക്കൊരു ആമുഖമായി തീർന്നതും ഭീമനിലൂടെ തന്നിലേക്കും സമൂഹത്തിലേക്കും ഊളിയിടാൻ കഥാകാരന് കഴിഞ്ഞതുകൊണ്ടാവാം.

0: മഹാഭാരത യുദ്ധവിജയത്തിനു ശേഷം വിധവകളുടെ രാജ്യമായി തീർന്ന ഹസ്തിനപുരത്തിനും കുരുവംശത്തിനുമുണ്ടായ വിനാശകരമായ ഭവിഷ്യത്തുകളെക്കുറിച്ചോർത്ത് പശ്ചാത്താപ വിവശനായ യുധിഷ്ഠിരൻ രാജ്യാധികാരം ഭീമന് നൽകാനുദ്ദേശിക്കുന്ന അവസരത്തിൽ അയാളിൽ കുറച്ച് നിമിഷത്തേക്കെങ്കിലും അലയടിച്ച ആഹ്ലാദത്തിന് പ്രതിരോധം തീർത്തത് ഭീമസേനന്റെ ജീവിതത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച രണ്ട് സ്ത്രീകളാണ് കുന്തിയും ദ്രൗപദിയും. മഹാരാജ്ഞിയാകാനുള്ള ദ്രൗപദിയുടെ ശാഠ്യത്തിനു മുന്നിൽ യുധിഷ്ഠിരൻ്റെ ധർമ്മബോധത്തോടുള്ള കുന്തിയുടെ വിശ്വാസതയ്ക്ക് മുന്നിൽ പിന്മാങ്ങാതിരിക്കാൻ അയാൾക്കായില്ല. അങ്ങനെ ഒരു വിനാഴിക നേരം മാത്രം മനസ്സിൽ ഹസ്തിനപുരം ഭരിച്ചു സ്ഥാനത്യാഗം ചെയ്ത രാജാവായിക്കൊണ്ട് ജീവിതത്തിലെ നിരർത്ഥകമായ മറ്റൊരധ്യായത്തിനു കൂടി ഭീമസേനൻ പാത്രമായി.
1: അർത്ഥശൂന്യമായി തീർന്ന അയാളുടെ ആത്മാന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഭീമനെ ആശങ്കയിലാഴ്ത്തിയത്, പലപ്പോഴും പ്രകോപിപ്പിച്ചത് അയാളുടെ ജന്മരഹസ്യങ്ങളെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകളാണ്. വായുദേവന്റെ അനുഗ്രഹത്താൽ കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ പിറന്നവനെന്ന കഥ പൂർണമായി വിശ്വസിക്കാൻ അനുവദിക്കാതിരുന്ന ഭീമനിലെ യുക്തി മൗനം പാലിക്കുകയായിരുന്നു. ധർമ്മശാസ്ത്രങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിർദാക്ഷിണ്യം അർജുനൻ വധിച്ച കർണൻ പാണ്ഡവരുടെ ജ്യേഷ്ഠ സഹോദരനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ ഞെട്ടലിനെയും വേദനയെക്കാളും അധികമാണ് കാട്ടാളശക്തിയിൽ നിന്നും ജന്മമെടുത്തവനാണ് താനെന്ന കുന്തിയുടെ വെളിപ്പെടുത്തൽ ഭീമന് നൽകിയത്. ആർക്കും അനായാസം വായിച്ചെടുക്കാനാവാത്തതാണ് സ്ത്രീ മനസ്സെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോഴും കുരുവംശത്തിന് കുലവധുവായി വന്ന സ്ത്രീകളുടെ സഹന കഥകളുടെ മറുപുറം വ്യക്തമാക്കി സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്ന വൃഗോദരൻ അവരോടുള്ള അനുഭാവം വെടിയുന്നില്ല.

നശ്വരമായ ലോകത്ത് ജയപരാജയങ്ങൾക്കായി ശാശ്വതമായൊരു സംഗീതം കണ്ടെത്തുക അസാധ്യമാണ്. അവ ജന്മമെടുത്തിടത്ത് തന്നെ അസ്തമിക്കുന്നു. സ്മൃതികൾ ശൂന്യതയിൽ മറയുമ്പോൾ നേട്ടങ്ങളുടെ ആഹ്ലാദവും നഷ്ടങ്ങളുടെ വേദനയും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ജീവിതത്തിൽ വിജയങ്ങളില്ലെന്ന തിരിച്ചറിവാണ് പരാജയഭീതിയിൽ നിന്നും മനുഷ്യനെ മുക്തനാക്കുന്നത്. എന്നാൽ ഭീമസേനൻ പരാജയപ്പെടുന്നത് സ്വന്തം മനസാക്ഷിക്ക് മുന്നിലാണ്. ജീവിതത്തോട് ആദ്യാവസാനം പൊരുതി മുന്നേറിയിട്ടും ആത്മാവിൽ തോറ്റുപോയവനാണ് താനെന്ന് സമ്മതിക്കുമ്പോൾ അനശ്വരമായി തീരുന്നത് സർവചരാചരങ്ങളിലും തുടിക്കുന്ന ഏകഭാവമാണ്.

നേടിയതെല്ലാം ഉപേക്ഷിച്ച് വിദൂരതയിൽ മറയുമ്പോഴും ആത്മാന്വേഷണത്തിൻ്റെ അധ്യായങ്ങൾ അവസാനിക്കാതെ അയാളെ മടക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബാല്യത്തിൻ്റെ കൗതുകത്തിലൂടെ, യുവത്വത്തിൻ്റെ കരുത്തിലൂടെ, പിന്നെ കറുത്ത സുന്ദരിയുടെ കണ്ണുകളിലൂടെ.

രണ്ടാം ഉഴത്തിലൂടെ ഒരു യാത്ര. ചിത്രീകരണം സമാപിക്കുന്നു. രചന ആര്യ എസ് പ്രസന്നൻ. ശബ്ദസാന്നിധ്യം വി എസ് ശ്യാം, അർച്ചന ചന്ദ്രൻ.

0: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാദ്യം. ചിത്രം ചക്കരമുത്ത്.

ആക്കുവാൻ നീ പഠിച്ചോ. ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ ടീം ഒരുക്കിയ മറ്റൊരു ഗാനം. ഗായകൻ സുദീപ് കുമാർ, ചിത്രം മടമ്പി.

വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം. ചിത്രം എൽസമ്മ എന്ന ആൺകുട്ടി. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് രാജാമണി.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
1: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 5.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുകയെന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNൽ ജോയിൻ ചെയ്യിക്കുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5-ഓ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1,000 to 3,000 രൂപ വരെ. അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1,000 to 3,000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. നാളെ മുതൽ ഈ മാസം 28 വരെ സഭാ സമ്മേളനമുണ്ടായിരിക്കില്ല. ഈ മാസം 29-ാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1-ാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ബക്രീദിനോട് അനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങിയ 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. നാളെ ഉച്ചയ്ക്ക് 2-ന് നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് 1-ാം സമ്മാനം. പ്രിഗാബലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾ H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ, എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി. CBSE നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയുടെ 134-ാം

0: ാണിത് പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗോവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. യേശുദാസ് പാടിയത്. ചിത്രം ജാലകം.

ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: സമയം 9:15.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്ന് പഴമൊഴിയും കടങ്കഥയും മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സാഹിത്യകാരനുമായ മനോജ് പുളിമാത്.

ഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. കുട്ടിക്കാലം മുതൽ നമ്മളെല്ലാം കേൾക്കുന്നതും പാടിപ്പതിഞ്ഞതുമായ ചില വരികളാണല്ലോ ഇതെല്ലാം. താളാത്മകമായി കൗതുകത്തോടെയും ഏറെ രസത്തോടെയുമെല്ലാം തലമുറകൾ ആഘോഷിക്കുന്ന നമ്മുടെ ഭാഷയിലെ ചില നറുമുത്തുകളാണ് ഈ വരികൾ. കടങ്കഥകളെന്നും പഴഞ്ചൊല്ലുകളെന്നുമെല്ലാം നമ്മൾ അവയെ നാമകരണം ചെയ്തിട്ടുണ്ട്. പണ്ടുകാലത്ത് ഒത്തുചേരലിൻ്റെ വേളകളെ സമ്പുഷ്ടമാക്കാൻ ഒപ്പം നിന്ന നല്ലൊരു കൂട്ടുകാരനായിരുന്നു കടങ്കഥകൾ. അതുപോലെ വർത്തമാനങ്ങളെ കൂടുതൽ സമ്പുഷ്ടമാക്കുവാൻ പഴമൊഴികളും ഒപ്പം ചേർന്നു നിന്നിരുന്നു. പഴമൊഴികളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ പഴയകാലം. കുട്ടിക്കാലം മുതൽ നിരവധി പഴഞ്ചൊല്ലുകൾ കേട്ടുകൊണ്ട് വളർന്നവരായിരുന്നു മുതിർന്ന തലമുറയിലുള്ളവർ. മടിയൻ മല ചുമക്കും എന്ന് ഇടയ്ക്കിടെ അച്ഛൻ്റെ ഓർമ്മപ്പെടുത്തൽ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ ഇനിക്കും എന്നിങ്ങനെ മുത്തച്ഛൻ്റെ സ്നേഹശകാരങ്ങൾ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് മുത്തശ്ശിയുടെ ഓർമ്മപ്പെടുത്തൽ. പയ്യത്തിന്നാൽ പനയും തിന്നാം എന്ന അമ്മയുടെ പ്രോത്സാഹനങ്ങൾ. ഓണത്തിന് ഉറുമ്പിനും കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു തരുമ്പോൾ ശരിയായ ഓണമെന്തെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയിരുന്നു. പറമ്പിൽ ഒരു തൈ നടുമ്പോൾ സമ്പത്തുകാലത്തു തൈപത്തു വെച്ചാൽ ആപത്തുകാലത്തു കാപത്തു തിന്നാം എന്ന് പാടിക്കേൾപ്പിക്കുന്ന അമ്മാവനും കാക്ക കുഞ്ഞിനെ പിടിക്കാനോടവേ കാക്കകൾ കൂട്ടമായി വന്ന് ആക്രമിക്കുന്നത് കാണുമ്പോൾ കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന കൂട്ടുകാരുമൊക്കെ മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ സംസ്കാരവുമായും ജീവിതവുമായും ബന്ധപ്പെട്ടു നിൽക്കുന്ന നാടോടി സാഹിത്യത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. ഭാഷയുടെ ഈടുവയ്പ്പുകളായി അവ ഇന്നും നിലനിൽക്കുന്നു. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉറവയെടുത്തതും മനുഷ്യഭാവുകത്വത്തെ രൂപപ്പെടുത്തുന്നതുമായ തിരുമൊഴികളാണവ. വാമൊഴിയായി പകർന്നുപോകുന്ന സാരവത്തും അർദ്ധപുഷ്കലവുമായ വാക്കുകളുടെ അമൃതരഹസ്യം ഓരോ പഴഞ്ചൊല്ലും നമ്മോട് പറയുന്നു. പലരും പറഞ്ഞു പഴകിയ ചൊല്ല് എന്നോ കാലപ്പഴക്കമുള്ള ചൊല്ല് എന്നോ പഴഞ്ചൊല്ലിനെ വിശദീകരിക്കാം. ഒരു ജനസമൂഹത്തിൽ പണ്ടേക്കു പണ്ടേ പലരും പറഞ്ഞു പറഞ്ഞു പരന്നു പഴക്കം വന്നിട്ടുള്ള ചൊല്ലുകൾ. അതെ, ഓരോ സന്ദർഭത്തിൽ നമ്മുടെ പൂർവികരുടെ നാവിൽ നിന്ന് ഉപദേശമായും സാമാന്യ തത്വമായും വാർന്നു വീണ ഒറ്റമൂലികളാണവ. അനുഭവത്തിൽ വന്ന വസ്തുതകളെ സാമാന്യവൽക്കരിച്ച് കാച്ചിക്കുറുക്കി അല്പം ഫലിതം മേമ്പൊടിയും ചേർത്ത് രുചികരവും പോഷകവുമാക്കി തീർത്ത വാക്യങ്ങൾ എന്ന് അവയെ നിർവചിക്കാം. കേട്ടും പറഞ്ഞുമാണ് അവ പ്രചാരത്തിൽ വന്നത്. മിക്ക പഴഞ്ചൊല്ലുകളും വ്യംഗ്യാർത്ഥ പ്രധാനങ്ങളാണ്. ചിലതാകട്ടെ വാച്യാർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഹ്രസ്വത, കാവ്യാത്മകത, ഉച്ചാരണ സൗകുമാര്യം എന്നിവയെല്ലാം പഴമൊഴികളുടെ സവിശേഷതകൾ തന്നെയാണ്. അനുപ്രാസാദി ശബ്ദാലങ്കാരങ്ങൾ, ഉപമ പോലുള്ള അർത്ഥാലങ്കാരങ്ങൾ ഒക്കെ പല ചൊല്ലുകളെയും കവിതയോടടുപ്പിക്കുന്നു. വാമൊഴിയുടെ നിസർഗതയും ലാളിത്യവും ഗ്രാമീണമായ അഴകും അവയെ ആകർഷകമാക്കുന്നു. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ് ചൊല്ല്. പഴഞ്ചൊല്ലിനെയും പഴങ്കയറിനെയും വിശ്വസിക്കരുത് എന്നൊരു മറുചൊല്ലുമുണ്ട്. പണ്ടത്തെ കാർഷിക പ്രധാനമായ ലോകത്ത് നിന്ന് ജനജീവിതം ഇന്നത്തെ സൈബർ യുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ പഴഞ്ചൊല്ലുകളിൽ പലതും പതിരായി പോയിട്ടുണ്ടോ എന്ന സന്ദേഹവുമുണ്ട്. പഴഞ്ചൊല്ലുകളിൽ ചിലത്

കാലദേശങ്ങൾക്ക് അതീതമായ നിത്യസത്യങ്ങളാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, അഴകുള്ള ചക്കയിൽ ചുളയില്ല, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ തുടങ്ങിയ നമുക്ക് ചിരപരിചിതമായ പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഭാഷയിലെന്നല്ല വിവിധ ഭാഷകളിൽ തന്നെ കാണാൻ കഴിയും. മനുഷ്യനും ഭാഷയും ഉള്ള കാലത്തോളം അവ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ചില ചൊല്ലുകളാവട്ടെ നമ്മുടെ സംസ്കാരത്തിനു മാത്രം അവകാശപ്പെട്ടവയാണ്. ഓണം വരാനൊരു മൂലം വേണമെന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം മനസ്സിലാകണമെങ്കിൽ ഓണം എന്താണെന്നറിയണം, മൂലം എന്താണെന്നറിയണം, അവ തമ്മിലുള്ള ബന്ധവും അറിയണം. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നും മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നും ഒക്കെ നർമ്മത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ മേമ്പൊടി ചേർത്ത് പ്രയോഗിക്കുമ്പോഴും നമ്മുടെ അനുഭവ പരിസരങ്ങളുടെ നേർക്കാഴ്ചകളാണ് അവയിൽ തിളങ്ങി നിൽക്കുന്നത്. നമ്മുടെ സംസ്കാരത്തോടും ആചാരാനുഷ്ഠാനങ്ങളോടും ബന്ധമുള്ള പഴഞ്ചൊല്ലുകൾ ധാരാളമുണ്ട്. അവയെ തനത് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഭദ്രകാളിയെ തന്നെ പിശാജ് പിടിച്ചാലോ എന്നൊരു ചൊല്ലുണ്ട്. പിശാചുക്കളുടെ അധിപതിയായ ഭദ്രകാളിയെ തന്നെ പിശാജ് പിടിക്കുക എന്നത് യജമാനനെ തന്നെ ആക്രമിക്കുന്ന ഭൃത്യന്മാരെ കുറിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. ഏറ്റവും മികച്ചതിനെയോ മാറ്റമില്ലാത്ത ഗുണമേന്മയെയോ സൂചിപ്പിക്കുവാൻ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ എന്ന് പ്രയോഗിക്കാറുണ്ട്. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതിലാണ് കാര്യം എന്ന് സൂചിപ്പിക്കുവാൻ ആചാരം കൊള്ളാം പക്ഷേ അനുഷ്ഠാനം വേണം എന്ന് ഉപയോഗിക്കാറുണ്ട്. ദരിദ്രന്മാർ എന്നും എവിടെയും ദരിദ്രന്മാർ തന്നെയെന്ന് സൂചിപ്പിക്കുവാൻ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന ചൊല്ലാണ് പ്രസിദ്ധം. ഇങ്ങനെ തനത് വിഭാഗത്തിൽപ്പെട്ട നിരവധി ചൊല്ലുകൾ നമുക്ക് സ്വന്തമായുണ്ട്. ഐതിഹ്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നവയാണ് ഇത്തരത്തിലുള്ള ചൊല്ലുകളിൽ പലതും. അവ നമുക്ക് മാത്രം വായിച്ചെടുക്കാവുന്ന നമ്മുടെ തനതായ സംസ്കാരത്തിൻ്റെ കയ്യൊപ്പുകളാണ്. പഴമൊഴികളിൽ പൊരുളും സൗന്ദര്യവുമുണ്ട്. നേരമ്പോക്കും പരിഹാസവും വിമർശനവുമുണ്ട്. ഒരാളെ നേരിട്ട് വേദനിപ്പിക്കാതെ എന്നാൽ കൃത്യമായി വിമർശിക്കാനും തമാശ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും അവ നമ്മെ സഹായിക്കുന്നു. സർവദാ ഈ സംസാര ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് പഴഞ്ചൊല്ലുകൾ. അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ? പ്രായം കൂടിയാലും ചിലരുടെ സ്വഭാവത്തിലോ പദവിയിലോ വലിയ മാറ്റങ്ങളൊന്നും കാണാനാകില്ല എന്ന ഗൗരവകാര്യം വളരെ രസത്തോടെ അവതരിപ്പിക്കാൻ ഈ ചൊല്ലു തന്നെ ധാരാളം. ഒന്നിനൊന്നും മെച്ചമോ മോശമോ ആയ സ്വഭാവമുള്ളവർ ഒത്തുചേരുമ്പോൾ ചക്കിക്കൊത്ത ശങ്കരൻ എന്നാണ് പ്രയോഗിക്കാറ്. എത്ര വലിയ പദവി കൊടുത്താലും അവരുടെ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്ന് സൂചിപ്പിക്കാൻ അട്ടയെ പിടിച്ചു മെത്തയിൽ കിടത്തിയ പോലെ എന്ന് പറയാറുണ്ട്. ഒന്നിനും കൊള്ളാത്തവർക്കിടയിൽ അല്പം വിവരമുള്ളവൻ വലിയവനായി ചമയുമ്പോൾ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് തന്നെ. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, വെളുക്കാൻ തേച്ചത് പാണ്ടായി തുടങ്ങിയതൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. കെട്ടിയവന് കെട്ടിയതുകൊണ്ട്, കെട്ടാത്തവന് കെട്ടാത്തതുകൊണ്ട് എന്നിങ്ങനെ ഫലിതത്തിൻ്റെ തേൻതുള്ളികൾ തളിച്ച പഴമൊഴികളും ഏറെയാണ്. മലയാളികൾ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന ഒരു പഴമൊഴിയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അടുത്തിരിക്കുന്നവൻ്റെ കഴിവിനെ അംഗീകരിക്കാതെ ദൂരെയുള്ളതിനെ പുകഴ്ത്തുന്ന പൊതുസ്വഭാവത്തെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് അവതരിപ്പിക്കുക? ചൊല്ലുകളിലെ സംക്ഷിപ്തതയ്ക്ക് നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ ചൊല്ല്. കേരളത്തിൻ്റെ സംസ്കാരം കൃഷിയുമായി അത്രമേൽ അലിഞ്ഞു ചേർന്നിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിലെ ഏറിയ പങ്ക് പഴഞ്ചൊല്ലുകളും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടവയാണ്. മണ്ണും മഴയും വിത്തും കൃഷിരീതികളുമെല്ലാം ഈ ചൊല്ലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏതൊരു കാര്യത്തിൻ്റെയും അടിത്തറ നന്നാവണമെന്ന് സൂചിപ്പിക്കാൻ വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ പറയാറ്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും പൊന്നാകുമെന്നാണല്ലോ. പക്ഷേ മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല, ചിങ്ങത്തിൽ പെയ്താൽ ചട്ടിയിലും നെല്ലാണ്. ആഴത്തിൽ ഉഴുതാൽ അല്പം വളം, അതെ കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നില്ല. കാളപറ്റു എന്ന് കേട്ടാൽ കയറെടുക്കരുത്, വേലി തന്നെ വിളവു തിന്നാൽ എന്തു ചെയ്യും? നമ്മെ സംരക്ഷിക്കേണ്ടവർ തന്നെ നമ്മെ നശിപ്പിക്കുന്ന കാഴ്ചയാണല്ലോ എങ്ങും. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ ഫലം മാത്രമേ നമുക്ക് ലഭിക്കൂ എന്ന തത്വം വിദഗ്ധതയെ കൊയ്യൂ എന്ന ചൊല്ലിലൂടെ ലളിതമായി പറഞ്ഞു വയ്ക്കുന്നു. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? അതുപോലെ തന്നെ കതിരിൽ കൊണ്ടുപോയി വളം വച്ചിട്ട് കാര്യവുമില്ല. ഉർവശീശാപം ഉപകാരമായി എന്ന് കേൾക്കാത്തവരുണ്ടോ? അർജുനനോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ഉർവശി അത് നിരസിച്ച അർജുനനെ ഷണ്ഠനായി തീരുവാൻ ശപിക്കുന്നതും അജ്ഞാതവാസക്കാലത്ത് അർജുനന് ഈ ശാപം ഉപകാരമായി തീരുകയും ചെയ്ത മഹാഭാരത കഥയിൽ നിന്നുണ്ടായതാണ് ഈ ചൊല്ല്. ചില അപകടങ്ങൾ ശുഭകരമായി പര്യവസാനിക്കും എന്നു കാട്ടുവാനാണ് നമ്മൾ ഈ ചൊല്ല് ഉപയോഗിക്കാറ്. അങ്ങനെ പൗരാണിക കഥകളിൽ നിന്നുണ്ടായ ചൊല്ലുകളും ഏറെയാണ്. ഹരിശ്ചന്ദ്രൻ

ഇടമേരുത്, നാരദ ബുദ്ധി, ഭഗീരഥ പ്രയത്നം തുടങ്ങിയ ചൊല്ലുകൾ ശൈലികളായി തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഒരേ ആശയം ഉൾക്കൊള്ളുന്നവയും വിരുദ്ധാശയങ്ങൾ ഉൾക്കൊള്ളുന്നവയുമായ പഴമൊഴികളും സുലഭമാണ്. പശു പല നിറം, പാൽ ഒരു നിറം, പൊന്നൊന്ന് മണി പലത് എന്നിവ ഒരേ ആശയം കുറിക്കുന്നവയാണ്. പണമില്ലാത്തവൻ പിണം, അർത്ഥമാണ് അനർത്ഥം എന്നിവയാകട്ടെ പരസ്പര വിരുദ്ധങ്ങളുമാണ്. ഒന്നാംതരം നിർവചനങ്ങളായും പഴഞ്ചൊല്ലുകളുണ്ട്. കാര്യമറിയുന്നവൻ കാരണവൻ, ശ്രേഷ്ഠത്വമുള്ളവൻ ജ്യേഷ്ഠൻ തുടങ്ങിയവ. കാളകിടക്കും കയറോടും മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചുണ്ടിലൊരു ചെറുചിരിയോടെ മത്തങ്ങയും കിണറും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. അതെ, പഴഞ്ചൊല്ലുകളെപ്പോലെ തന്നെ പണ്ടേ ജനഹൃദയങ്ങളിൽ വിസ്മയവും ആഹ്ലാദവും നിറച്ചിട്ടുള്ളവയാണ് കടങ്കഥകൾ. ഭാവനയും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് കണ്ടെത്തേണ്ട ഒരു നിഗൂഢ അർത്ഥം ഉൾക്കൊള്ളുന്ന പ്രസ്താവനയോ ചോദ്യമോ ആണ് കടങ്കഥകൾ. ആലങ്കാരികത, ധ്വന്യാത്മകത എന്നിവ അതിനെ ആകർഷകമാക്കുന്നു. അമ്മ കറുമ്പി, മകളുവെളുമ്പി, മകളുടെ മകളൊരു സുന്ദരിക്കുട്ടി, ആരാണെന്ന് പറയാമോ? വെള്ളിലവള്ളി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽ എത്ര പേർക്കറിയാം. പക്ഷെ അതെല്ലാം പഴമക്കാർക്ക് പരിചിതമായിരുന്നു. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി എന്നത് കുടയാണെന്നും മുക്കണ്ണൻ ചന്തയ്ക്ക് പോയത് തേങ്ങയാണെന്നും തിരിച്ചറിയാൻ അവർക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിൽ റിഡിൽ എന്നും സംസ്കൃതത്തിൽ പ്രഹീളിക എന്നും അറിയപ്പെടുന്ന കടങ്കഥകൾ ഭാരതീയ ഇതിഹാസ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും വിക്രമാദിത്യ കഥകളിലും പഞ്ചതന്ത്രം കഥകളിലുമെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും. മണ്ണിനുള്ളിൽ മഞ്ഞക്കെട്ടിയെന്നും മണ്ണിനടിയിൽ പൊന്നമ്മ എന്നും ചോദിച്ചാൽ അറിയാമല്ലോ അത് മഞ്ഞളാണെന്ന്. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, എന്താണെന്ന് പറയാമോ? ചിലരെങ്കിലും പാവയ്ക്കയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമല്ലേ. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി, ഇതുപോലെ കേൾക്കാൻ ഇമ്പമുള്ള കടങ്കഥകൾ ധാരാളമുണ്ട്. പാട്ടുപോലെയോ കവിത പോലെയോ വരികളായി ചിട്ടപ്പെടുത്തിയ കടങ്കഥകളും ധാരാളമുണ്ട്. പുറം പൊന്തം പൊന്തം അതിനകം പഞ്ഞിക്കെട്ട്, അതിനുള്ളിൽ പാറക്കെട്ട്, അതിനുള്ളിൽ വെള്ളക്കെട്ട്. ചിന്തിച്ചു നോക്കൂ, തേങ്ങ എന്നുത്തരമല്ലേ. തെളിഞ്ഞ വാനിൽ കറുത്ത രാത്രിയിൽ വിളക്കുമിന്നുമ്പോൾ മുകളിൽ കാണാം വലിയൊരു വട്ടം തിളങ്ങി നിൽക്കുന്നു. പപ്പടമാണോ ചേങ്ങിലയാണോ പൊൻപണമാണോ ചങ്ങാതി. അമ്പിളിമാമനെ ഓർക്കാൻ ഈ കടങ്കവിത മതിയാകും.

ആകും വണ്ടി. മനസ്സിലായോ? തേരട്ടയെ കണ്ടിട്ടുള്ളവർക്ക് സംശയമുണ്ടാകില്ല. അമ്മയ്ക്കുണ്ടേയൊത്തിരി മക്കൾ, എല്ലാമെല്ലാം വികൃതി പിള്ളേർ. അമ്മയെ കുത്തിയിട്ട് അയ്യോ മക്കൾ തീ പിടിച്ചു മരിക്കുന്നു. തീപ്പറ്റിയെക്കുറിച്ചുള്ള കടങ്കവിതയാണിത്. നമ്മുടെ പുരാണ കഥകൾ മനസ്സിലാക്കുവാനും കടങ്കഥകൾ ഉപയോഗിച്ചിരുന്നു.

0: അരുണൻ സ്ത്രീയായി മാറിയതും ബാലിസുഗ്രീവൻ മാർജനിക്കുന്നതും സുഗ്രീവ ബന്ധുവായ ശ്രീരാമന്റെ ശത്രുവായ രാവണന്റെ ഇല്ലം ചുട്ട ഹനുമാന്റെ പിതാവ് വായുദേവനെ കാത്തിരിക്കുന്നു അഥവാ കാറ്റുകൊള്ളാനിരിക്കുന്നു എന്ന ഉത്തരത്തിലെത്തുമ്പോഴേക്കും കുറേയേറെ കഥകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വിനോദോപാധി എന്നതിനപ്പുറം വിജ്ഞാനസമ്പുഷ്ടവുമായ കടങ്കഥകൾ കൂടി ഏറ്റെടുത്ത് ദൃശ്യമാധ്യമങ്ങൾ അപഹരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്രമവേളകളെ സമ്പുഷ്ടമാക്കുവാനും അതിലൂടെ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും കാത്തുസൂക്ഷിക്കുവാനും നമ്മുടെ പുതുതലമുറയ്ക്ക് കഴിയട്ടെ.
1: പഴമൊഴിയും കടങ്കഥയും മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സാഹിത്യകാരനുമായ മനോജ് പുളിമാത്.

0: ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം.
1: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം ഒരു പുസ്തകാവലോകനം കേൾക്കാം. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിയെ അവലോകനം ചെയ്ത് സംസാരിക്കുന്നു കെ എസ് വെങ്കിടാചലം.
2: കഴിഞ്ഞ വർഷം ഇറങ്ങിയ മികച്ച പുസ്തകങ്ങളിലൊന്നാണ് മദർ മേരി കംസ് ടു മീ. എഴുതിയത് അരുന്ധതി റോയ്. ഗതികെട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം ഒരു സ്ത്രീ തൻ്റെ 4.5 വയസ്സായ മകനോടും, പേര് ലളിത് കുമാർ ക്രിസ്റ്റോഫർ റോയ്, 3 വയസ്സായ മകൾ, പേര് സൂസന്ന അരുന്ധതി റോയോടും കൂടി കോട്ടയത്തുള്ള തൻ്റെ തറവാട്ടിലെത്തുന്നു. അദൃശ്യമായ പിച്ചറ്റട്ടിയോടുകൂടി എന്നാണ് അരുന്ധതി റോയ് തറവാട്ടിലേക്കുള്ള വരവിനെ വിശേഷിപ്പിക്കുന്നത്. ആസാമിൽ നിന്നും കൽക്കത്തയിൽ നിന്നും അവസാനം ഊട്ടിയിൽ നിന്നുമുള്ള ഒരു യാത്രയായിരുന്നു അത്. 1962 ആത്മവിശ്വാസം മാത്രമായിരുന്നു ആ അമ്മയുടെയും മൂലധനം. പിന്നീട് ആ അമ്മ അധ്യാപികയാവുന്നു, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്കൂൾ കോട്ടയത്ത് സ്ഥാപിക്കുന്നു. നിയമയുദ്ധത്തിലൂടെ ക്രിസ്തീയ നിയമങ്ങളെ മറികടന്ന് വിവാഹിതയായ സ്ത്രീക്കും കുടുംബസ്വത്തിൽ അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുന്നു. എല്ലാറ്റിനുമുപരി പെരുമാറ്റത്തിലെ വൈരുദ്ധ്യങ്ങളിലൂടെ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ആചാരങ്ങൾക്കും സ്നേഹത്തിനും തികച്ചും ഒരു പുതിയ മാനം നൽകുന്നു. ആ സ്ത്രീയാണ് മേരി റോയ്. ആ അമ്മയുടെ മകൾ സൂസന്ന തൻ്റെ 16-ാമത്തെ വയസ്സിൽ 1976 തനിച്ച് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കോട്ടയത്ത് നിന്ന് വന്നിറങ്ങുന്നു. പിന്നീടവൾ ആർക്കിടെക്റ്റ് ആവുന്നു, തന്നിഷ്ടക്കാരിയാവുന്നു, തിരക്കഥാകൃത്താവുന്നു, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ എഴുതി ബുക്കർ സമ്മാനം നേടുന്നു, ലോകം അറിയുന്ന ആക്ടിവിസ്റ്റാവുന്നു, നർമ്മദ അണക്കെട്ട്, അഫ്സൽ ഗുരു പ്രശ്നം, ഹിന്ദു നാഷണലിസം ആൻഡ് കോർപ്പറേറ്റ് ക്യാപിറ്റലിസം തുടങ്ങിയ നിരവധി സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അവളുടെ പേര് അരുന്ധതി റോയ്. ഐ ഡ്രോപ്ഡ് മൈ ഫസ്റ്റ് നെയിം സൂസന്ന. സ്റ്റാർട്ടിംഗ് ദെൻ ഐ ഗ്രാജുവലി ഡെലിബറേറ്റ്ലി ട്രാൻസ്ഫോംഡ് മൈസെൽഫ് ഇൻ ടു സംബഡി എൽസ്, അരുന്ധതി റോയ് എഴുതുന്നു ആ ദിവസങ്ങളെപ്പറ്റി. മകൾ അമ്മയെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഓർക്കുന്നത് ഇങ്ങനെയാണ്: ആസ് എ ചൈൽഡ് ഐ ലവ്ഡ് ഹർ ഇറാഷണലി, ഹെൽപ്ലെസ്ലി, ഫിയർഫുള്ളി. യുക്തിരഹിതമായി വേറെ വഴിയില്ലാതെ ഭയത്തോടും കൂടി ഞാൻ അമ്മയെ സ്നേഹിക്കുകയായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ. പിന്നീട് പ്രായപൂർത്തിയായപ്പോൾ അരുന്ധതി റോയ് എഴുതുന്നു, ആസ് എൻ അഡൽട്ട് ഐ ലവ്ഡ് ഹർ കൂൾലി, റാഷണലി ആൻഡ് ഫ്രം എ ഡിസ്റ്റൻസ്. ഒരു നല്ല വാക്ക് പോലും അമ്മ മകളെപ്പറ്റി തൻ്റെ മരണം വരെ പറഞ്ഞിട്ടില്ല. പരസ്യമായി ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ എന്നീ 2 വാചകങ്ങൾ മാത്രമാണ് മകൾ അമ്മയിൽ നിന്ന് ധാരാളം കേട്ടിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മകൾ തിരിച്ചറിയുന്നു ഭാവിയിൽ പ്രതിസന്ധികളെ നേരിടാൻ അമ്മ തന്നെ പഠിപ്പിക്കുകയായിരുന്നുവെന്ന്. ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് ബന്ധങ്ങളിലെ സങ്കീർണതയും ഒരു കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ നക്സലൈറ്റ് കാലവും ജാതി വ്യവസ്ഥിതിയും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും കൂടിയാണ്. അയ്മനം കാലത്തെ നിലനിൽപ്പിനെ അരുന്ധതി വർണ്ണിക്കുന്നത് ഇങ്ങനെ: സ്ക്വിറൽ സർവൈവൽ സ്കിൽസ് വേർ എ നസറ്റ് ഫോർ എനിബഡി അറ്റംപ്റ്റിംഗ് ടു നാവിഗേറ്റ് ദ ലെഡ്ജ് ലൈഫ് ഇൻ അയ്മനം എന്നാണ്. കുട്ടികളെ സെക്സ് നിഗൂഢതകളിൽ നിന്ന് മുക്തരാക്കാൻ മേരി റോയ് ചെയ്ത തന്ത്രം, നക്സലൈറ്റിൻ്റെ ദൂഷ്യവശങ്ങൾ, ലാറി ബേക്കർ മാജിക്. അദ്ദേഹമാണ് പൊട്ടക്കുന്നിൽ അതിമനോഹരമായ സ്കൂൾ മേരി റോയ്ക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നത്. 1975 എമർജൻസിയും ഇന്ദിരാഗാന്ധിയുടെ പതനവും ഇന്നത്തെ ഡൽഹിയുടെ അവസ്ഥ, തൻ്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിക്കാൻ പെട്ട പാടും വിജയിച്ചപ്പോൾ നേരിടേണ്ടി വന്ന കോടതി പ്രശ്നങ്ങളും ബുക്കർ സമ്മാനം നേടിയ ശേഷമുള്ള പ്രശസ്തിയും പണവും നർമ്മദാ ബച്ചാവോ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഉണ്ടായ പ്രതിസന്ധികൾ, ഇന്ത്യൻ പാർലമെൻറ്റ് നേരെ ഉണ്ടായ ആക്രമണം എന്നിവയും അരുന്ധതി റോയ് പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പറയർ എന്ന വാക്ക് അമ്മ ഉപയോഗിച്ചപ്പോൾ താൻ കസാര തല്ലി തകർത്തത്, അമ്മയുമായി ഇണങ്ങിയും പിണങ്ങിയും കഴിയേണ്ടിവന്ന നാളുകൾ, അമ്മയുടെ അവസാന നാളുകളിൽ അമ്മയെ ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ ഉണ്ടായ തിരിച്ചറിവ് എന്നിവയെ അത്യമനോഹരമായി അരുന്ധതി റോയ്

0: അവതരിപ്പിക്കുന്നു സത്യസന്ധമായി. കുട്ടിക്കാലത്ത് അമ്മയിൽ നിന്ന് അകന്ന് അമ്മയെ വെറുത്തിരുന്ന മകൾ തൻ്റെ ഓർമ്മക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യു ആർ ഓൾമോസ്റ്റ് അൺയൂഷ്വൽ വണ്ടർഫുൾ വുമൺ ഐ ഹാവ് എവർ നോൺ, ഐ അഡോർ യു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊരു തിരിച്ചറിവായിരുന്നു. ഒരു നല്ല വാക്കുപോലും പറയാതെ വളർത്തി തന്നെ സ്വന്തം കാലിൽ നിൽക്കാനും എന്തിനേയും നേരിടാനും തുറന്നു പറയാനും അനീതിക്കെതിരെ പോരാടാനും അമ്മ തന്നെ പ്രാപ്തിയാക്കുകയായിരുന്നു എന്ന തിരിച്ചറിവായിരുന്നു അത്. മാത്രമല്ല, പ്രായം കൂടുന്തോറും താനും ചിലപ്പോഴൊക്കെ അമ്മയെപ്പോലെ പെരുമാറുന്നു എന്ന് മകൾ ഒരു പുഞ്ചിരിയോടെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. സ്വപ്നം കാണുന്നവളും യോദ്ധാവും അധ്യാപികയുമായിരുന്ന അമ്മയുടെ ശവക്കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മകൾ പറയുന്നു, എന്നും ഒരു ഒഴിയാബാധയായി കൂടെ ഉണ്ടാവണം. അതിമനോഹരമാണ് നോവലിലെ ഭാഷ. ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ: അമ്മ മരിക്കാൻ തിരഞ്ഞെടുത്ത കാലാവസ്ഥയെപ്പറ്റി. ഷീ ചൂസ് ടു ഡൈ ഇൻ സെപ്റ്റംബർ, ദ മോസ്റ്റ് എക്സലൻറ്റ് മന്ത് ടു മൂവ്. ദ മോൺസൂൺ ഹാഡ് റിസീഡഡ്, ലീവിംഗ് കേരള ഗ്ലീമിംഗ് ലൈക്ക് എ എമറോൾഡ് സ്ട്രിപ്പ് ബിറ്റ്വീൻ ദ മൗണ്ടൻ ആൻഡ് സീ. അമ്മയുടെ സ്വഭാവ വൈരുദ്ധ്യങ്ങളെപ്പറ്റി. എന്നെ ചിന്തിപ്പിക്കാൻ പഠിപ്പിച്ചു. ഞാൻ സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. സ്വതന്ത്രയാവാൻ പഠിപ്പിച്ചു. ഞാൻ സ്വതന്ത്രത്തോടെ പെരുമാറാനും ജീവിക്കാനും തുടങ്ങിയപ്പോൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നെ എഴുതാൻ പഠിപ്പിച്ചു. ഞാൻ എഴുത്തുകാരി ആയപ്പോൾ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. അമ്മയും മകൾക്കുമിടയിലുള്ള നിശബ്ദതയെപ്പറ്റി അരുൺജിത് റോയ് പറയുന്നത് ഇങ്ങനെ: ദ സൈലൻസ് സാറ്റ് ബിറ്റ്വീൻ അസ് ലൈക്ക് എ തേർഡ് പേഴ്സൺ, എ വെൽ ലവ്ഡ് പേഴ്സൺ. മേരിയുടെ മകളായതുകൊണ്ടും എഴുത്തുകാരി ആയതുകൊണ്ടും ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി അരുൺജിത് റോയ് പറയുന്നത് ഇങ്ങനെ: ദ പ്രൈസ് ഐ പെയ്ഡ് ഫോർ ബീയിങ് മദർ മേരീസ് ഡോട്ടർ ആൻഡ് ദ റൈറ്റർ ദാറ്റ് ഐ ആം വാസ് നോട്ട് പ്രിസൺ ഓർ പേഴ്സിക്യൂഷൻ, ഓൾദോ ദർ വാസ് സം ഓഫ് ദം ദാറ്റ് ടു. ഇറ്റ് വാസ് കാറ്റാസ്ട്രോഫിക് ഹാർട്ട് ബ്രേക്ക്. ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് വേ. ഓവർ ദ സെവറൽ ഇയേഴ്സ് ഇറ്റ് വാസ് പൊളിറ്റിക്സ് ആൻഡ് ആങ്കർ ദാറ്റ് ഹെൽഡ് മീ ടുഗദർ. മേരിയുടെ മകളായതിനും എഴുത്തുകാരി ആയതിനും എനിക്ക് കൊടുക്കേണ്ടിയിരുന്ന വില തടവോ പീഡനമോ അല്ല. അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയത്തിൻ്റെയും രോഷത്തിൻ്റെയും വിചിത്രമായ വഴിയായിരുന്നു അത്. പുസ്തകം അവസാനിക്കുന്നത് ഇങ്ങനെ: തൻ്റെ ചുമലുകൾ വിടർത്തി നിവർത്തി തൻ്റെ കിടപ്പുമുറിയിലെ കണ്ണാടി നോക്കി അമ്മ നടത്തം തുടരുന്നു. എപ്പോഴത്തെയും പോലെ ഞാനോ തീരത്ത് നിന്നുകൊണ്ട് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ബൈനാക്കുറകളിലൂടെ അമ്മയെ നോക്കുന്നു. കാറ്റിന് ശക്തി കൂടുന്നു. ചുമലുകൾ നിവർത്തി നേരെയാക്കണം. എന്ത് നേരിടാൻ ഞാൻ തയ്യാറായിരിക്കണം. അമ്മേ വിട, നമുക്ക് കാണാം.
1: അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിയെ അവലോകനം ചെയ്ത് സംസാരിച്ചത് KS വെങ്കിടാചലം. ഇനി ഒറ്റനാളത്തെ വിജയി KP സുധീർ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
2: അന്നത്തെ ദിവസം വിനോദ് വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. അയാൾ പതിവിന് വിപരീതമായി എന്താണിങ്ങനെ കട്ടിലിനെ ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്ന് കാർത്തിക അമ്പരന്നു. ആശുപത്രിയിൽ നിന്ന് വന്നെത്തി കുളി കഴിഞ്ഞ് ചായ പോലും കുടിക്കാതെ കോടതിയിലേക്കുള്ള കടലാസ് കെട്ടുകൾ അടുക്കി വെച്ച് കാർത്തിക നിവർന്നു. ഡ്രൈവർ എല്ലാം കാറിലെടുത്ത് വെച്ചോളും. ഇന്ന് ധാരാളം കേസുകളുള്ള ദിവസം. കിടപ്പറയിലേക്ക് കടന്ന് ഒട്ടും മൂർച്ചയില്ലാത്ത ശബ്ദത്തിൽ കാർത്തിക അന്വേഷിച്ചു, എന്താ വിനോദ്, പേഷ്യൻറ്റിന് അധികമുണ്ടോ, എന്താ ഇത്ര വിഷമം? ഏയ്, ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല കാർത്തി. ഇന്നും ഞാൻ ഓഫീസിൽ പോകണില്ല, കുറച്ച് ഉറങ്ങട്ടെ, എന്നിട്ട് വീണ്ടും ആശുപത്രിയിലേക്ക് പോകണം. കാർത്തിക കട്ടിലിൽ വന്നിരുന്നപ്പോൾ ഏതോ വില കൂടിയ ഷാമ്പുവിൻ്റെ സുഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറി. വിനു, ആരാണ് പേഷ്യൻ്റ് എന്ന് പോലും പറഞ്ഞില്ലല്ലോ. ഒരു ഫ്രണ്ട് എന്ന്. ഞാൻ അറിയാൻ പാടില്ലാത്ത ഏത് ഫ്രണ്ട്? ആണോ പെണ്ണോ? സത്യം പറയൂ, അതൊരു സ്ത്രീയല്ലേ? വിനോദ് വെടിയേറ്റ മൃഗത്തെപ്പോലെ ചാടി എഴുന്നേറ്റു. ബുൾഷിറ്റ്സ്, സ്വൈരം തരില്ല. പ്ലീസ് കാർത്തി, ഒരു സാധാരണ പെണ്ണിനെ പോലെ നീ തരം താഴരുത്. ഉത്തരം പറയുന്നതിന് പകരം പുത്തൻ സിൽക്ക് സാരി ഉലച്ചുകൊണ്ട് കാർത്തിക ധൃതിപ്പെട്ട് ഫ്രിഡ്ജിനരിയിലേക്ക് നീങ്ങി. തണുത്ത വെള്ളം ഉള്ളം തണുപ്പിച്ചേക്കും. ഇന്നത്തെ ദിവസം എന്തിനാണ് യാതനാപൂർണമാക്കുന്നത്? പരസ്പരം കുറ്റപ്പെടുത്തലും ചോദ്യം ചെയ്യലും പതിവില്ലാത്തതാണ്. വഴക്കുകളൊന്നുമില്ലാത്ത ദിവസങ്ങൾ അസ്തമിക്കുകയാണോ? തുറന്നു പറയാത്തതല്ലേ വിനുവിൻ്റെ പ്രശ്നം. താൻ വിനുവിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വെക്കാറുണ്ടോ? അപ്പോഴേക്കും ഗേറ്റിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദം. വാതിൽ തുറന്നപ്പോൾ ഇസ്തിരിക്കിട്ട ഒരു ഇളം നീല ഷർട്ടാണ് കണ്ണിൽപ്പെട്ടത്. ഓ, ഡ്രൈവർ ശ്രീധരനല്ല. അയാളൊന്ന് വേഗം വന്നുവെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാമായിരുന്നു. വിനുവിന് സ്വൈര്യം കിട്ടിയേനെ. തിരിഞ്ഞു നടക്കാൻ ആഞ്ഞപ്പോൾ ആ രൂപം

അടുത്തെത്തി. ഗൃഹമില്ലാത്തവനായി വിശന്നവനായി തണുത്ത് വിറച്ച് ഒരു പാവം വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. വിശപ്പിനെന്തെങ്കിലും കിട്ടില്ലേ കാർത്തി? മ്ലാനമായ മനസ്സ് മറച്ച് മുഖം പ്രഫുല്ലമാക്കി കാർത്തിക ചിരിച്ചു. ഹാരിത് കുറേ ആയല്ലോ കണ്ടിട്ട്. വരൂ വരൂ, ഭക്ഷണമൊക്കെ തരാം. ഭാഗ്യം, കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയേനെ. ആ കാലുകൾക്ക് ഇടർച്ചയുണ്ടോ? എന്തോ ഒരു പാരവശ്യം. വിളറിയ ആ രൂപം, വീട്ടിൽ കയറാതെ കയ്യിലുള്ള സിഗരറ്റ് ഒരു തിടുക്കവുമില്ലാതെ ആസ്വദിച്ച് ആഞ്ഞു വലിക്കുകയാണ്. വിനു, ഇതാരാ വന്നതെന്ന് നോക്കൂ. വിനു വാതിൽക്കൽ എത്തിയതും പ്രതീക്ഷിക്കാത്തൊരു തിടുക്കത്തിൽ നിലവിളിച്ചു. അയ്യോ ബാലു, നീ ഇങ്ങ് എത്തിയോ? കാർത്തിക അയാളുടെ കയ്യിൽ തടയാനെന്ന പോലെ പിടിച്ചു. എന്താ വിനു ഇത്? എത്ര നാൾ കൊണ്ടാണ് ബാലു വന്നത്? വിനോദ് ബാൽക്കണിയുടെ പടവുകൾ ചാടിയിറങ്ങി വിനുവിൻ്റെ കയ്യിൽ പിടിച്ചു. ബാലു, എന്താ അത്? പിന്നെയും സിഗരറ്റ് വലിക്കുക? ഇവിടെ കൊണ്ടാ, മതി മതി. കാർത്തിക ചിരിച്ചു. എന്തിനാ വിനു, വലിച്ചോട്ടെ. ജീവിതം വേണോ സിഗരറ്റ് വേണോ എന്ന് ചോദിച്ചാൽ സിഗരറ്റ് മതിയെന്ന് പറയുന്ന പാർട്ടിയോടാണോ ഉപദേശം? വാ, അകത്തേക്ക് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. നല്ല കടുപ്പമുള്ള ബാലു സ്പെഷ്യൽ കോഫിയും. കാർത്തിക അകത്തേക്ക് നടന്നപ്പോൾ ബാലുവിൻ്റെ ചിരി പൊട്ടി ഉടയുന്ന ഹൃദയത്തിൻ്റെ തേങ്ങൽ പോലെ ചിലമ്പിച്ചു. പിന്നീട് അയാളുടെ വിളർത്ത ഉടൽ സോഫമേലമർന്നു. വിനു ബാലുവിൻ്റെ ചുമലിൽ കൈവച്ചിരിക്കുകയാണ്. കാർത്തിക കാപ്പിക്കപ്പ് ഡൈനിങ് ടേബിളിൽ വെച്ചു. വിനോദ് അയാളെ എഴുന്നേൽപ്പിക്കാൻ പാടുപെടുകയാണ്. വേണ്ടടോ, എനിക്ക് തനിച്ച് ചെയ്യാം. എനിക്ക് ഞാൻ മതിയെന്ന് പറഞ്ഞല്ലോ. ഓ, ഇന്ന് കാലത്തെ സുരസേവയും തുടങ്ങിയോ ബാലു? കാർത്തിക കളിയാക്കി. അതുമൊന്നുമല്ലടോ, നീ എന്നെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ. അതല്ലേ നിന്നെ കാണാൻ എത്തിയത്. കാർത്തികയുടെ ചിരി ഇത്തവണയും അല്പം ഉച്ചത്തിലായി. അപ്പോഴേക്കും വിനുവിൻ്റെ മൊബൈൽ കിടപ്പുമുറിയിൽ ഇരുന്ന് ശബ്ദിച്ചു. ഓഫീസിൽ നിന്നാവും, ബാലു ഇപ്പോൾ വരാട്ടോ. വിനോദ് അങ്ങോട്ട് നീങ്ങി. കോടതിക്ക് പോകാറായോ കാർത്തി? എനിക്കും പോവാറായി. എല്ലാ പദങ്ങളും സമുദ്രത്തിലേക്ക് മടങ്ങും പോലെ. നമ്മളൊക്കെ എന്നെങ്കിലും. കാർത്തിക പെട്ടെന്ന് ബാലുവിൻ്റെ മുഖം പിടിച്ചുയർത്തി. സത്യം പറ ബാലു, നീ ആത്മഹത്യ ചെയ്യാൻ പോണോ? ചരിത്രത്തെ നിഷേധിക്കാൻ ഞാനാര് കാർത്തി? അതിനൊന്നും എനിക്ക് കഴിയില്ല. മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്തൊരു ജന്മമല്ലേ? കാർത്തിക രക്തവർണമായി പോയ തൻ്റെ മുഖം അമർത്തി തുടച്ചു. ഒരു ജന്മം മുഴുവൻ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചത് മതിയായില്ലേ ബാലു? നെഞ്ചിലൊരു കൈ അമർത്തി പിടിച്ചു ബാലു ചിരിക്കാൻ ശ്രമിച്ചു. നീ ചെന്ന് കാപ്പി കൊണ്ടുപോവാ, വല്ലാത്ത ദാഹം. കാർത്തിക കാപ്പി കൊണ്ടുവന്നപ്പോൾ തന്നെ കുടിപ്പിക്കണമെന്ന് ആംഗ്യം. ഒരിറക്ക് കുടിച്ച് ആംഗ്യം കൊണ്ട് തന്നെ പറഞ്ഞു മതി. കാപ്പിക്കപ്പ് ടീപ്പോയിൽ വെച്ച് തിരിഞ്ഞപ്പോഴേക്കും വിനോദ് തിരിച്ചെത്തി. എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ബാലു പതുക്കെ എഴുന്നേറ്റു. ഞാൻ തന്നെ പറയാടോ. പിന്നെ കാർത്തി, ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് വരവ്. കാറോടിക്കാൻ വയ്യ, അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചു. മിടിക്കുന്നൊരു ഹൃദയത്തോടെ കാർത്തിക അടുത്ത് ചെന്നിരുന്നു. വയ്യടോ, ജീവിതം കൊണ്ട് ചൂതാട്ടം നടത്തിയവനല്ലേ ഞാൻ. തോറ്റുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലെങ്കിലും ഒന്ന് വിജയിക്കണമെന്ന് തോന്നി. ജയിൽ ചാടി പുറത്തു പോന്നതാണ് ആശുപത്രി തടവീന്നേ. ഒരു ബ്ലാങ്ക് ചെക്ക് മേശപ്പുറത്തിട്ട് ഇങ്ങ് പോന്നു. വിനു അരികത്ത് ചെന്ന് വിരൽ പിടിച്ചു. ബാലു കുറച്ച് കിടക്കൂ, ഇന്നലത്തെ പോലെ ശ്വാസം മുട്ട് കൂടണ്ട. എനിക്ക് ഫോൺ വന്നത് ഹോസ്പിറ്റലിൽ നിന്നാ. ഡോക്ടറും ആംബുലൻസും ഇപ്പോൾ എത്തും. ബാലു സോഫയിലേക്ക് അല്പം ക്ഷീണിതനായി തല ചാച്ചു. മദ്യം ലിവറിനെ കയറി പിടിച്ചോ? പിന്നെന്താ ആശുപത്രിവാസം? മുഖത്ത് ഭാവഭേദം വരുത്താതിരിക്കാൻ ശ്രദ്ധിച്ച് കാർത്തിക വിനോദിൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. എന്തെല്ലാം കാണണം ബാലു, എന്തൊക്കെയാണ് ബാലു വരുത്തി വെക്കുന്നത്? ബാലു കീശയിൽ തപ്പി. സിഗരറ്റ്, ഒരു സിഗരറ്റ്. വിനുവിന് ശീലമില്ലാത്തതല്ലേ? കിട്ടാൻ വഴിയുണ്ടോ? ഞാൻ ഓട്ടോക്കാരിൽ നിന്ന് സംഘടിപ്പിച്ചതാ നേരത്തെ. വിനോദും കാർത്തികയും മുഖത്തോട് മുഖം നോക്കി. ആദ്യം അല്പം കാപ്പി കുടിക്കൂ, നമുക്ക് സംഘടിപ്പിക്കാം. കാർത്തികയുടെ ഡ്രൈവർ ഇപ്പോഴെത്തും, വാങ്ങിപ്പിക്കാം. പ്ലീസ് വെയിറ്റ് ബാലു. വിനോദ് കാപ്പി ഒരിറക്കം കൂടി കുടിപ്പിച്ചു. ഒന്നും ഇറങ്ങില്ല വിനു, വേദന വേദന. ബാലു കാർത്തികയ്ക്ക് നേരെ തിരിഞ്ഞു. ഒന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. 12-ാമത്തെ വയസ്സിൽ തുടങ്ങിയതല്ലേ എൻ്റെ പുകവലി. കോളേജിൽ ഞാൻ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് വിനുവിനറിയാം. അന്നും ഇന്നും ഇവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. കാർത്തികയ്ക്കറിയോ, അവനിഷ്ടമുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ശ്രീജ. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ബെസ്റ്റ് ഫ്രണ്ടായ എന്നെ വിട്ട് അവൾക്കൊപ്പം മരഞ്ചുറ്റാൻ വയ്യെന്നൊറ്റ വാശി. കാർത്തികയെ എനിക്കായി കണ്ടുപിടിച്ചതും വിനു തന്നെ ആയിരുന്നു. അവന് കല്യാണം വേണ്ട, ഞാൻ സുഖമായി ജീവിക്കുന്നത് കാണണത്രേ. ബാലു കുറച്ചു നേരം കണ്ണടച്ച് ചാരിയിരുന്നു. വയ്യടോ, സംസാരിക്കാനും വയ്യ. ചുമ വരാൻ പാടില്ല, വന്നാൽ. ബാലു, ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് എന്നിൽ നിന്ന് അകന്ന് വിവാഹം കഴിക്കാൻ മടിച്ചു നിന്ന ചങ്ങാതിയെ തന്നെ പകരക്കാരനായി എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു. എന്നെ നിർബന്ധിച്ച് നിർബന്ധിച്ച്, ഇല്ലെങ്കിൽ മരിച്ചു കളയുമെന്ന് ഭീഷണി. കാർത്തിക കിതച്ചു. ശബ്ദമിടറാതിരിക്കാൻ കാർത്തിക വീണ്ടും ചിരിക്കാനൊരു വിഫല ശ്രമം നടത്തി. വിനുവിൽ നിന്ന് മറച്ചുവെച്ച കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സിഗരറ്റായിരുന്നു വില്ലൻ അന്നും ഇന്നും. എനിക്ക് പണത്തിന് മുട്ടില്ല. ആരോഗ്യം

ആരോഗ്യത്തിനായിരുന്നു മുട്ട്. കാർത്തിക എൻ്റെ ആരോഗ്യ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. ഭാര്യയായതിനു ശേഷം അവൾക്ക് രാപ്പകൽ എന്നെ ശുശ്രൂഷിക്കേണ്ടി വന്നു. വീട്ടുകാര്യങ്ങളും അവൾ ശ്രദ്ധിച്ചു. എന്നെ നോക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന നല്ല ജോലി വിട്ടു. പുകവലി നിർത്താതെ രക്ഷയില്ല എന്ന് ഡോക്ടർ. കാർത്തി സിഗരറ്റ് ഒളിച്ചു വെക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രശ്നം തുടങ്ങി. പിന്നീട് ബൈപ്പാസ് വേണ്ടി വന്നു. അതും നിന്നെ അറിയിച്ചില്ല. വിനു, നീ ജോലി കളഞ്ഞ് തിരികെ വന്നാലോ? എത്ര കാലമാണ് യൗവനം കത്തിക്കാളുന്ന പ്രായത്തിൽ ഈ പെൺകുട്ടി മദ്യത്തിനും സിഗരറ്റിനും അടിപ്പെട്ട ഒരുവനെ നോക്കി കാലം കഴിക്കുക. ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഞാൻ ഓർക്കും. പിന്നീട് രാത്രിയിൽ എനിക്ക് ശ്വാസം മുട്ട് അറിഞ്ഞു തുടങ്ങി. കാർത്തിക അറിയാതെ പാതിരാത്രിയിൽ ബാൽക്കണിയിൽ ചെന്നിരുന്ന് ഞാൻ

0: എന്നാലോ എത്ര കാലമാണ് യൗവനം കത്തിക്കാളുന്ന പ്രായത്തിൽ ഈ പെൺകുട്ടി മദ്യത്തിനും സിഗരറ്റിനും അടിപ്പെട്ട ഒരുവനെ നോക്കി കാലം കഴിക്കുക. ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഞാൻ ഓർക്കും. പിന്നീട് രാത്രിയിൽ എനിക്ക് ശ്വാസം മുട്ട് അറിഞ്ഞു തുടങ്ങി. കാർത്തിക അറിയാതെ പാതിരാത്രിയിൽ ബാൽക്കണിയിൽ ചെന്നിരുന്ന് ഞാൻ പാടുപെട്ട് ശ്വാസമെടുക്കും. ഡോക്ടറുടെ അടുത്ത് ഒരിക്കൽ ഞാൻ തനിച്ചു ചെന്നു. എൻ്റെ വലത് ശ്വാസകോശം എടുത്തു മാറ്റണമെന്ന് ഡോക്ടർ. ക്യാൻസറല്ല, ചെയിൻ സ്മോക്കേഴ്സിന് വരുന്ന COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. 6 മാസത്തിനുള്ളിൽ സർജറി നടത്തിയില്ലെങ്കിൽ തട്ടിപ്പോകുമെന്ന്. ഞാൻ നാട്ടിൽ ചെന്ന് ചെറിയമ്മയോട് പറഞ്ഞു. ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞു. ചെറിയമ്മ ഒരു ജോലിക്കാരനെ കണ്ടുപിടിക്കണം. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നാൽ എന്നെ നോക്കാൻ ഞാൻ പോരെ മോനെ എന്ന് പറഞ്ഞ ചെറിയമ്മ ഒറ്റക്കരച്ചിൽ. അങ്ങനെയാണ് കാർത്തികയെ ഞാൻ ഒഴിവാക്കിയത്. കിതപ്പ് കൂടിയപ്പോൾ ബാലു നിർത്തി. കാർത്തിക 2 കൈയും കൂട്ടി തൊഴുതു. കരയാൻ ബാലുവിനായി ഇനി കണ്ണീരൊന്നും ബാക്കിയില്ല. കരച്ചിലല്ല, തൊണ്ടയിലൊരു വല്ലാത്ത കഴപ്പ്. അറിയാത്ത വിശദാംശങ്ങൾ. കാർത്തികയെ ബാലു എന്തിനൊഴിവാക്കിയെന്ന് അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ വാക്കിനെ മറന്നു. ബാക്കിയൊക്കെ ഞങ്ങൾക്ക് അറിയാലോ ബാലു, ഇപ്പോഴെങ്കിലും സത്യമൊക്കെ തുറന്നു പറഞ്ഞുവല്ലോ, അത് മതി. വിദേശത്ത് ജോലി ചെയ്യുന്ന സ്നേഹിതനെ വിളിച്ചു വരുത്തി സ്വന്തം ഭാര്യയെ അയാളുടെ ചുമലിൽ ഏൽപ്പിക്കുന്നു. ഭാര്യയെ വിടാം, എന്നാൽ സിഗരറ്റിന് വയ്യ അല്ലേ? ശ്വാസം കിട്ടുന്നില്ലെങ്കിലും നിന്റെ വർത്തമാനങ്ങൾ പഴയ പോലെ കേൾക്കാനായല്ലോ. ദരിദ്രൻ വീണ്ടും ധനികനായ പോലെ. കാർത്തിക കുഴങ്ങിയ മനസ്സോടെ ചോദിച്ചുപോയി. നിന്റെ ആന്തരിക സ്വത്വത്തെ നീ ഇനിയും അറിഞ്ഞില്ലല്ലോ ബാലു. ആട്ടെ, ഇത്തവണ എന്തിനായിരുന്നു ആശുപത്രി വാസം? സർജറി കഴിഞ്ഞിട്ടും ധൂമപാനം നിർത്താൻ എനിക്ക് ആയില്ല. എന്നാൽ മദ്യത്തിൻ്റെ കൈവിട്ടു. 3-4 പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം കൊണ്ട് ഞാൻ വലിച്ചു തീർത്തു. ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ വീണ്ടും ആശുപത്രിയിലേക്ക്. ഇപ്പോൾ ഡോക്ടർ പറയുന്നു ഇടത് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം കൂടി എടുത്തു കളയണമെന്ന്. വിനോദ് ബാലുവിൻ്റെ ചുമലിൽ പതുക്കെ കൈവച്ചു. 1 ആഴ്ച നിന്റെ കൂടെ ആശുപത്രിയിലാണെന്ന് കാർത്തിയോട് പറയാതെ ഒക്കെ നിന്റെ നിർബന്ധമല്ലേ? സ്വീകരണമുറിയിലേക്ക് ഡ്രൈവർ കടന്നു വന്നു. അയാളുടെ പുകയാൽ കറുത്ത ചുണ്ടുകളിലേക്ക് നോക്കി ബാലു കൈനീട്ടി. സ്നേഹിത, എനിക്കൊരു സിഗരറ്റ് തരൂ. വിനോദിനോ കാർത്തികയ്ക്കോ എതിർക്കാനാവും മുൻപ് ശ്രീധരൻ സന്തോഷത്തോടെ പോക്കറ്റിൽ നിന്നൊരു ബീഡി തപ്പിയെടുത്തു. സിഗരറ്റ് ഇല്ല സാറേ, ബീഡിയാ. ചമ്മൽ മറയ്ക്കാതെ അയാൾ ബീഡിയെടുത്ത് നീട്ടിയതേയുള്ളൂ. ബാലു അത് തട്ടിപ്പറിച്ചെടുത്തു. പുറത്തൊരു ഹോൺ മുഴങ്ങി. നോക്കട്ടെ, പുറത്ത് ഏതോ വണ്ടി വന്നിട്ടുണ്ട്. ശ്രീധരൻ പുറത്തിറങ്ങി. കാർത്തി, നീ വിഷമിക്കണ്ട, എനിക്കും വിഷമമില്ല. മരണത്തോടടുക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കും. ആ ഹൃദയമാണ് സിഗരറ്റ് ആവശ്യപ്പെടുന്നത്. ആംബുലൻസിലേക്ക് രോഗിയെ കയറ്റും മുൻപ് തന്നെ അയാൾ സോഫയിലേക്ക് ചിരിഞ്ഞു കഴിഞ്ഞിരുന്നു. ചെറുപ്പക്കാരനായ ഡോക്ടർ പൾസ് പരിശോധിച്ച് ചിന്താധീനനായി. കണ്ണുകൾ വിരൽ കൊണ്ട് ചേർത്തടച്ച് ശരീരം സോഫയിൽ നിവർത്തിക്കിടത്തി. കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുമ്പോൾ ചുരുട്ടിപ്പിടിച്ച കൈകൾ. അത് വിടർത്തി വെക്കാൻ ഡോക്ടറും വിനോദും കിണഞ്ഞു. ആവുന്നില്ല. ഒന്നും കൊണ്ടുപോവാനായില്ലെങ്കിലും സാരമില്ല ഡോക്ടർ. ബാലു, അത് കൊണ്ടുപോട്ടെ. അയാളുടെ ജീവൻ്റെ ഭാഗമാണത്. അയാളത് മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല, കാർത്തിക കരയുന്ന ശബ്ദത്തിൽ പറഞ്ഞു.
1: ഒറ്റ നാളത്തെ വിജയി KP സുധീർ എഴുതി അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി K രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: രാത്രി എന്ന് പേരുള്ള കാട്. കാട് രാത്രിയെ വരയ്ക്കുന്നത് നിറമുള്ള കടലാസിൽ കറുത്ത മഷി പടർത്തുന്ന കുസൃതി. കാട് രാത്രിയെ വരയ്ക്കുന്നത് നിറമുള്ള കടലാസിൽ കറുത്ത മഷി പടർത്തുന്ന കുസൃതി. നിറങ്ങളെക്കാളും ഇരുട്ടുകൊണ്ട് അതിർത്തികൾ അടയാളങ്ങൾ തീർക്കും. നിറങ്ങളെക്കാളും ഇരുട്ടുകൊണ്ട് അതിർത്തികൾ അടയാളങ്ങൾ തീർക്കും. നിശബ്ദതയിൽ ഒളിപ്പിച്ച നിലവിളികൾ കാറ്റിനൊപ്പം ഇലകളും കടന്ന് അലയടിക്കും. നിശബ്ദതയിൽ ഒളിപ്പിച്ച നിലവിളികൾ കാറ്റിനൊപ്പം ഇലകളും കടന്ന് അലയടിക്കും. കൂടണഞ്ഞവയും ഇര തേടുന്നവയും എഴുതാത്ത ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും. കൂടണഞ്ഞവയും ഇര തേടുന്നവയും എഴുതാത്ത ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും. വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും കാട് രണ്ടാണെന്ന തോന്നലിനെ തള്ളിപ്പറയും. വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും കാട് രണ്ടാണെന്ന തോന്നലിനെ തള്ളിപ്പറയും. പുലർച്ചെ പെയ്യുന്ന മഴയുടെ കൂടെ കറുപ്പും നിഴലും ഒഴുകിപ്പോകും. പുലർച്ചെ പെയ്യുന്ന മഴയുടെ കൂടെ കറുപ്പും നിഴലും ഒഴുകിപ്പോകും. കയ്പ്. മൂർച്ചയുള്ള കത്തിയിൽ വട്ടം വട്ടമായി അരിഞ്ഞെടുത്തു മുള്ളുകൾ മുതൽ അകം വരെ കയ്പ് നിറഞ്ഞ കയ്പ്പക്കെ. മൂർച്ചയുള്ള കത്തിയിൽ വട്ടം വട്ടമായി അരിഞ്ഞെടുത്തു മുള്ളുകൾ മുതൽ അകം വരെ കയ്പ് നിറഞ്ഞ കയ്പ്പക്കെ. മുറിഞ്ഞും അല്ലാതെയും അകത്തള്ളിപ്പിടിച്ചു ചീനച്ചട്ടിയിൽ എണ്ണയിൽ വെന്തു വിത്തുകൾ. മുറിഞ്ഞും അല്ലാതെ

കഥയും അകത്തള്ളി പിടിച്ചു. ചീനച്ചട്ടിയിലെ എണ്ണയിൽ വെന്തു വിത്തുകൾ. അറുത്തെടുത്തപ്പോൾ അകത്തെ ഞരമ്പുകൾ പൊട്ടി. നേരത്തെ നിലത്ത് വീണ വിത്തൊരെണ്ണം ചൂലിൽ നിറങ്ങി അടിക്കൂട്ടിലൊളിച്ചു കുപ്പയിലെത്തി. പിഴുതുകളയാൻ പാർത്ത കണ്ണുകൾ, കൈകൾ കാണാതെ വേരുകളാഴ്ത്തി പച്ചപ്പൊടിപ്പുകൾ. കാലേ വളർന്ന ഇലകൾ ചവിട്ടാൻ വന്ന കാലുകൾക്ക് തലകുനിച്ചു. അടുത്ത മാവിൻ കൊമ്പിൽ ചുരുളൻ കൈകളാൽ ചുറ്റിപ്പിടിച്ചു. വെയിലിൽ നിവർന്നു മഴയിൽ മതിച്ചു. കാലേ പൊടിച്ചതല്ലേ, ഇതിൽ കയ്പുള്ളതല്ലേ കായ്ക്കൂ, കുത്തുവാക്കുകൾക്ക് കാതടച്ചു. ശിഖരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പടരുന്നതിൽ പൂമൊട്ടുകൾ കണ്ണു തുറന്നു. മടക്കം. നീണ്ട മണിയടി. ഉച്ചക്കഞ്ഞി കുറച്ചു മുമ്പേ പെയ്ത മരുഭൂമിയിലെ മഴ പോലെ വറ്റി വയറ് കത്തുന്നു. നാരായണൻ മാഷിൻ്റെ സാമൂഹ്യ പാഠം ക്ലാസ്സിൽ മഹാനായ അശോകനെ കലിംഗയുദ്ധത്തിൻ്റെ ദുഃഖത്തിൽ അലയാൻ വിടുന്നു. കിണറുകോരി കത്തലിലിത്തിരി പച്ചവെള്ളമൊഴിക്കുന്നു. ആളു നിറഞ്ഞ ലോകാംബിക ബസ്സിനൊപ്പം കുറ്റിക്കണ്ടി ഒന്തം കിതച്ചു കയറുന്നു. നടന്നോടി വീടണയുമ്പോൾ കുറുക്കൻ മാങ്ങ വരിക്കച്ചക്കയുടെ കുരുവിട്ടു വെച്ച കൂട്ടാൻ വാഴയിലയിൽ എണ്ണയില്ലാതെ വറുത്ത മത്തി. കിണറിനടുത്ത് കാലേ പൊടിച്ചു വളർന്ന കാന്താരിയിട്ട മോര്. നീണ്ട മണിയടി കേൾക്കുമ്പോൾ വീട്ടിലേക്ക് ഓടുന്ന ഞാൻ. കവിത 4. ഒഴുക്ക്. ഓർമ്മ പുഴയുടെ ഒഴുക്കിനും നിശ്ചലതയ്ക്കും വഴങ്ങുന്നതേയല്ല. കരതേടി കിതപ്പ് കൈതമുള്ളിലോ കരിങ്കലിലോ തടഞ്ഞു മുറിവുകളായി നിൽക്കും. കിനിയുന്ന ചോര നുണയാൻ മീനുകൾ വരും. വെള്ളത്തിനടിയിലൂടെ മുറിവിലെ വെളുത്ത മാംസം തെളിയും. വേദനയെന്നോ എരിവെന്നോ അറിയാത്ത അനുഭവത്തിൽ കണ്ണുകൾ അടയ്ക്കും. അടയാളം പോലും ശേഷിക്കാതെ മുറിവുണങ്ങും. അപ്പോഴേക്കും നമ്മൾ മറ്റെവിടെയെങ്കിലും എത്തിയിരിക്കും. അയനം. നെല്ല് കുത്തി ഉമി കാറ്റിൽ പറത്തുന്ന പോലെ മഴ പെയ്യുന്ന പുലർച്ചയിൽ എന്തിനെന്നില്ലാതെ ഉറക്കം തൂങ്ങുന്ന കണ്ണുകളും കുഴഞ്ഞ ഉടലുമായി അനാഥമായി നടന്നു പോകുന്നതായി നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? തിളയ്ക്കുന്ന വെയിലിലേക്ക് പൊടുന്നനെ ഇടിവെട്ടി മഴക്കടൽ വീഴുന്ന പോലെ അതുവരെയുള്ള ഓർമ്മയുടെ നൂലുകൾ പൊട്ടിപ്പോയതായി തോന്നാറുണ്ടോ? തലകാലങ്ങളെ ഗൗനിക്കാതെ ഇഷ്ടങ്ങളിലേക്ക് പറന്നുപോയി തിരികെ വരാൻ വഴി മറന്നുഴറി നിന്നിട്ടുണ്ടോ?

0: ദൂരത്തേക്ക് പറന്നുപോയി തിരികെ വരാൻ വഴി മറന്നുഴറി നിന്നിട്ടുണ്ടോ? മടക്കയാത്രക്കൂലി സുഹൃത്തിൽ പ്രതീക്ഷിച്ച യാത്രകളിൽ ഇനി മടക്കമില്ലെന്ന് തീരുമാനിക്കേണ്ടി വന്നിട്ടുണ്ടോ?
1: കെ രതീഷ് എഴുതി അവതരിപ്പിച്ച കവിതകളോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. ആയാങ്കുടി മണിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഇ പി രമേഷ് വയലിൻ, കലാമണ്ഡലം എസ് ഷൈജു മൃദംഗം. നാട്ടക്കുറിഞ്ചി രാഗത്തിൽ വർണ്ണം, ആദിതാളം.

ഈ ആയാങ്കുടി മണിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇ പി രമേഷ് വയലിൻ, കലാമണ്ഡലം എസ് ഷൈജു മൃദംഗം. സകല ലോകാധാര സച്ചിദാകാര രാഗം വലചി, നാരായണ തീർത്ഥർ കൃതി, ഖണ്ഡചാപ്പ് താളം.

0: ആയങ്കുടി മണിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ഇ പി രമേഷ് വയലിൻ, കലാമണ്ഡലം എസ് ഷൈജു മൃദംഗം.
1: ആകാശവാണി കോഴിക്കോട്. ലളിതഗാനം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഉഷ വിജയകുമാർ സംഗീതം നൽകി, കെ സതീഷ് ബാബു, എസ് എസ് സ്നേഹജ എന്നിവർ പാടിയത്.